പാറക്കെട്ടുകൾക്കിടയിൽ വീണുപോയ ഒരു ചെറിയ വിത്ത് വെളിച്ചം കാണാനാകാതെ ദിവസങ്ങളോളം ഇരുട്ടിൽ കിടന്നപ്പോൾ താൻ നശിച്ചു പോകുമെന്ന് ഭയന്നു. എന്നാൽ തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ കടുത്ത പാറകളെ വകഞ്ഞു മാറ്റി അത് തൻ്റെ വേരുകൾ താഴേക്ക് ആഴ്ത്തുകയും തളരാതെ മുകളിലേക്ക് വളർന്ന് ഒരു കുഞ്ഞിലയായി സൂര്യന് നേരെ തലയുയർത്തുകയും ചെയ്തു. ആത്മവിശ്വാസത്തിലുള്ള ആ ചെറിയ പോരാട്ടമാണ് ഇന്ന് കൊടുങ്കാറ്റുകളെ പോലും അതിജീവിച്ച് ആയിരങ്ങൾക്ക് തണലേകുന്ന ഒരു വലിയ വടവൃക്ഷമായി ആ വിത്തിനെ മാറ്റിയത്. പ്രശ്നങ്ങളുടെ ഇരുട്ടിൽ കിടക്കുമ്പോഴും ഉള്ളിലെ പ്രതീക്ഷ കെടാതെ സൂക്ഷിച്ചാൽ ആർക്കും വലിയ വിജയങ്ങൾ നേടാനാകും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മേലേ മാനത്തെ ഈശോയേ.

നാടിനൊപ്പം നാട്ടർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 22, കൊല്ലവർഷം 1202 ചിങ്ങം 6, ശനിയാഴ്ച. ഇന്ന് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വരവറിയിച്ചുകൊണ്ട് മലയാളികൾക്ക് തൃക്കേട്ട. മലയാളികളുടെ ദേശീയോത്സവമായ ഓണത്തിന്റെ 10 ദിവസങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള 6-ാമത്തെ ദിവസമാണ് തൃക്കേട്ട. അത്തന്നാളിൽ വളരെ ചെറിയ രീതിയിൽ മുറ്റത്തൊരുങ്ങുന്ന പൂക്കളം തൃക്കേട്ടയാകുമ്പോഴേക്കും പുതിയ അടുക്കുകളും വൈവിധ്യമാർന്ന വർണ്ണപ്പൂക്കളും ചേർന്ന് കൂടുതൽ വലുതും മനോഹരവുമായി മാറുന്നു. അത്തം നാളിൽ ഒരു നിരയിൽ മാത്രം ഒതുങ്ങുന്ന പൂക്കളം 6-ാം ദിവസമായി തൃക്കേട്ടെത്തുമ്പോഴേക്കും 6 വ്യത്യസ്ത നിരകളോടുകൂടി വലിയ വൃത്തമായി മാറുന്നു. ഈ ദിവസം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന തനത് പൂക്കൾക്കൊപ്പം വിവിധ വർണ്ണങ്ങളിലുള്ള മറ്റു പൂക്കളും പൂക്കളത്തിൽ ഇടം പിടിക്കുന്നു. ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, വെള്ള, നീല, വയലറ്റ് തുടങ്ങിയ തിളക്കമുള്ള നിറങ്ങളാണ് ഈ ദിവസം പ്രധാനമായി ഉപയോഗിക്കുന്നത്. വെളുത്ത നിറമുള്ള തുമ്പയും മഞ്ഞ നിറത്തിലുള്ള മുക്കുറ്റിയും ചാക്കപ്പൂവും പശ്ചാത്തലമൊരുക്കുമ്പോൾ കടും ചുവപ്പ് നിറമുള്ള ചെത്തിപ്പൂവും ചെമ്പരത്തിയും ഓറഞ്ചും മഞ്ഞയും കലർന്ന ജമന്തിയും പിങ്ക് നിറത്തിലുള്ള വാടാമല്ലിയും അരളിപ്പൂവും പൂക്കളത്തിന് കൂടുതൽ മിഴിവേകുന്നു. കൂടാതെ ശംഖുപുഷ്പത്തിന്റെ മനോഹരമായ നീലനിറവും പൂക്കളത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
3: മോർണിംഗ് മോജോ.
4: കിളി കിളി മണ്ണോ അലക്കത്തിട്ട് മിന്നും കസവണിട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി. ദ ടൈം ഈസ് 7 o'clock.

0: மார்னிங் போஜோ.
1: குட் மார்னிங், வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. இன்ன ஆகஸ்ட் 22 நல்லொரு சாட்டர்டே மார்னிங் ஆன. ஈ சனியாழ்ச இன்னு கேட்கும்போது நம்மடையொக்கே மனசில் ஒரு பிரத்யேக சந்தோஷம் ஆனே. திங்களாழ்ச முதல் வெள்ளியாழ்ச வரை ஜோலி செய்தும் பலதரம் திரக்குகள் ஓடி நடக்கிறவர்க்கும் குறச்சொன்னு ரிலாக்ஸ் செய்யான் கிட்டுன ஒரு திவசமான ஈ சனியாழ்ச என்று பரையிறது அல்லே. ஆண்ட் இன்னத்தை ஈ சனியாழ்ச்சிக்கு மட்டொரு பிரத்யேக கூடி உண்டு. நம்ம ஓணம் இங்கே வெயிட் செய்து நிற்கிற ஒரு സമയം കൂടിയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും ഓണത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് എന്നെനിക്കറിയാം. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ പലരും ഇന്നത്തെ ദിവസം മാറ്റിവെച്ചിരിക്കുന്നത് ഓണക്കോടി എടുക്കാനായിട്ടും സദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ആകും അല്ലേ. അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു സമയമാണിത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ശനിയാഴ്ച എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാറ്റർഡേ ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജൂദ ഐശ്വര്യ ായിട്ട് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് വിത്ത് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി ഈ പുഴയും കടന്ന്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
2: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
4: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
5: ലക്സൻ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
8: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
9: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
10: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എങ്ങോട്ടാ പോണ്ടത്
2: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കും, കൊട്ടാരക്കര.
7: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
8: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
9: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
8: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
10: നമ്മൾ എല്ലാവരും ലൈഫിൽ ചിലപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആവാറുണ്ടല്ലേ. വല്ലാത്ത ടെൻഷനിലും സങ്കടത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് യാതൊരു മുൻപരിചയവും ഇല്ലാത്ത ഒരാൾ വന്ന് നമ്മളെ സഹായിക്കുകയോ സമാധാനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, അത് വല്ലാത്തൊരു ഫീലാണല്ലേ. ആ സമയത്ത് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും, ദൈവമേ എവിടുന്നാണ് ഇപ്പോൾ ഒരു മാലാഖയെ പോലെ ഇയാൾ വന്നത് എന്നത്. ശരിക്കും അങ്ങനത്തെ ചില അൺഎക്സ്പെക്റ്റഡ് മൊമെൻറ്റ്സ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് കിട്ടുന്ന ഒരു കെയറിങ്, അത് വലിയൊരു ആശ്വാസം തന്നെയാണല്ലേ. ഇതൊക്കെ ഇപ്പോൾ പറയാനായിട്ട് ഒരു റീസൺ ഉണ്ട്. ഇന്ന് നാഷണൽ വി ആൻ ഏഞ്ചൽ ഡേ ആണ്. അതായത് മറ്റൊരാൾക്കൊരു ഏഞ്ചൽ ആയിട്ട് മാറാനുള്ള, അല്ലെങ്കിൽ ഒരു കാവൽ മാലാഖയായിട്ട് മാറാനായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ദിവസം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ആർക്കെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യുക, അവരുടെ സങ്കടങ്ങളിൽ ഒന്ന് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് അതൊരു വലിയൊരു മിറക്കിളായിരിക്കും കേട്ടോ. അവരുടെ ഒരു ദിവസം തന്നെ ചിലപ്പോൾ അത് കാരണം വളരെയധികം ഹാപ്പി ആകുന്ന ഒരു കാര്യം കൂടിയാണ്. ഇന്നത്തെ ഒരു തിരക്ക് പിടിച്ച ലോകത്ത് പലർക്കും ഇല്ലാത്തതും ഈ ഒരു സമയമാണല്ലേ. മറ്റൊരാളെ കേൾക്കാനായിട്ടോ അവരുടെ സങ്കടം വരുമ്പോൾ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ടോ പലർക്കും സമയം കിട്ടാറില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് വരുന്ന സമയത്ത് അത് കേൾക്കാനായിട്ട് തയ്യാറാവുക, അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് നമുക്ക് മറ്റുള്ളവരുടെ ലൈഫിലൊരു മാലാഖിയാകാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കാണ് പൊറിഞ്ചുമറിയം ജൂസ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്തിട്ടുള്ള നീല മാലാഖി എന്ന സിനിമ. ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക. സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
4: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Christy era. പ്രധാന വാർത്തകൾ. ജനക്ഷേമം, വളർച്ച, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് വിശാഖപട്ടണത്ത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ഇന്ത്യയിലെയും യുകെയിലെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ഡൽഹിയിലെ നിർണായക യോഗത്തിൽ ധാരണ. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കൊരുങ്ങി പുന്നമടക്കായിൽ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് പ്രാദേശിക അവധി. ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനുള്ള പഞ്ചസാര ശേഖരം രാജ്യത്ത് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ 48 അധ്യാപകർക്ക് അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലായി നടത്തിയ 3 ഘട്ടങ്ങളുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് അധ്യാപകരെ തെരഞ്ഞെടുത്തതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന പുരസ്കാര വിതരണ ചടങ്ങ് ദൂരദർശനിലും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സ്വയംപ്രഭ ചാനലുകളിലും തത്സമയം സംപ്രേഷണം ചെയ്യും. സാംസ്കാരിക പാരമ്പര്യം രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന ശക്തമായ കണ്ണിയാണെന്നും ഇന്ത്യയുടെ സാംസ്കാരിക വേരുകൾ സംരക്ഷിക്കപ്പെടണമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ അന്തർഹൃദയ കണക്ട് മൽഹാർ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യവസ്ഥിതിയെ പരിഷ്കരിക്കുന്നതിന് ഉത്തരവാദിത്തത്തോടെ സംഭാവന ചെയ്യാൻ ഉപരാഷ്ട്രപതി യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനക്ഷേമം, വളർച്ച, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഇന്നലെ ഇക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണതലത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് മുൻഗണന നൽകുന്ന വ്യക്തമായ കർമ്മ പദ്ധതി സർക്കാർ തയ്യാറാക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: 15 ആഗസ്റ്റ് കോ മനെ ലാൽ കിലെ സേ സപ്തധാരാ കി സപ്ത ശക്തിയോ കി ബാത് കി ഹൈ ഔർ ഇസ്ലിയേ ഭാരത് ആജ് പോളിസി ലെവൽ പർ നേക് ജനറേഷൻ റിഫോംസ് കർ റഹാ താക്കി ഹമാരാ ഫ്യൂച്ചർ സുരക്ഷിത് ഹോ ഗവർണൻസ് പർ റിഫോംസ് കർ റഹാ ഹൈ ഈസ് ഓഫ് ലിവിംഗ് കെ ലിയേ റിഫോംസ് കർ റഹാ ഹൈ.
0: വിഭവങ്ങളെ ആയുധങ്ങളാക്കി പ്രവർത്തിക്കുന്നത് ലോകത്ത് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങളിലും പ്രതീക്ഷയുടെയും വളർച്ചയുടെയും കേന്ദ്രമായാണ് ലോകം ഇന്ത്യയെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃത കുടിയേറ്റത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സർക്കാരിനുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയുന്നതിനും നാടുകടത്തുന്നതിനുമുള്ള നടപടികൾ കർശനമായി പാലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ സിലിഗുരിയിൽ സശസ്ത്ര സീമാബൽ ആസ്ഥാനത്ത് 189 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം ഇന്നും കായിക മന്ത്രിമാരുടെ യോഗം നാളെയുമാണ് നടക്കുക. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. ഇന്ത്യയിലെയും യുകെയിലെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ഡൽഹിയിൽ നടന്ന നിർണായക യോഗത്തിൽ ധാരണ. 25-ാമത് ഇന്ത്യ യുകെ ഡിഫൻസ് കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പ് യോഗത്തിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗും യുകെ പ്രതിരോധ വിഭാഗം ഉദ്യോഗസ്ഥൻ ജെറമി പോക്ലിംഗ്ടണും സംയുക്ത അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ വ്യവസായ സഹകരണം അവലോകനം ചെയ്ത യോഗം ഇൻഡോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു പറഞ്ഞു. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. നാടെങ്ങും ആവേശകരമായ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനായും ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കി. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യാതിഥിയാകും. പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനായി രാജ്യത്ത് പഞ്ചസാരയുടെ ലഭ്യത ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പഞ്ചസാര വിലയിലെ സമീപകാല വർദ്ധനവ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും മതിയായ ലഭ്യതയും സ്ഥിരതയുള്ള വിലയും ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. എഥനോൾ ഉൽപാദനത്തിനായി പഞ്ചസാര വക മാറ്റിയതാണ് വില വർദ്ധനവിന് കാരണമെന്ന വാദം തെറ്റാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ബംഗ്ലാദേശിന്റെ 23rd പ്രസിഡന്റായി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീർ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഒലി അഹമ്മദിനെതിരെ 255 വോട്ടുകൾ നേടിയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 35 വർഷത്തിനിടെ ആദ്യമായാണ് ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അമേരിക്കയുടെ ഏതു ഭീഷണിക്കും ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. ഇറാനിയൻ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെ കഠിനമായ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് US പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. ഇറാന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുക്രൈനിലെ ക്രിവീറിഹിൽ ഷോപ്പിംഗ് സെന്ററിന് നേരെ നടന്ന റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. 22 കുട്ടികൾ ഉൾപ്പെടെ 130-ലധികം പേർക്ക് പരിക്കേറ്റു. റഷ്യൻ നഗരമായ പെർമിലെ എണ്ണ ശുദ്ധീകരണശാലയിലും വോൾഗോഗ്രാഡ് മേഖലയിലെ സൈനിക വിമാനത്താവളത്തിലും യുക്രൈനും ആക്രമണം നടത്തി. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി വിവിധ ബാങ്കുകളുമായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ VB വിജയഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലയിലെ ബാങ്ക് മാനേജർമാരുടെ യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: സംശയാസ്പദമായ അക്കൌണ്ടുകൾ, വലിയ തോതിലും അസ്വാഭാവികമായതുമായ പണമിടപാടുകൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ കാലതാമസമില്ലാതെ പോലീസിനെ വിവരമറിയിക്കണം. ഒരു സൈബർ തട്ടിപ്പ് നടന്നയുടൻ പ്രതികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കണ്ടെത്താനും പണം നഷ്ടപ്പെട്ടവർക്ക് അത് വേഗത്തിൽ തിരിച്ചുപിടിച്ചു കൊടുക്കാനും പോലീസും ബാങ്കുകളും തമ്മിലുള്ള തത്സമയ ഏകോപനം അത്യന്താപേക്ഷിതമാണെന്ന് യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. പുതിയ സൈബർ തട്ടിപ്പ് രീതികളെക്കുറിച്ച് ബാങ്ക് ജീവനക്കാർ നിരന്തരം അപ്ഡേറ്റഡ് ആയിരിക്കണമെന്നും ഈ വിവരങ്ങൾ തങ്ങളുടെ ഉപഭോക്താക്കളിലേക്ക് കൃത്യമായി എത്തിച്ച് അവരെ ബോധവാന്മാരാക്കാൻ ബാങ്കുകൾ മുൻകൈയെടുക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു.
0: FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ രണ്ടാം സ്ഥാനത്താണ്. ഇന്ത്യൻ വനിതാ ടീം ഇന്നലെ നെതർലൻഡ്സിനെതിരെ ഏകപക്ഷീയമായ 2 പരാജയപ്പെട്ടു. നാളെ ഓസ്ട്രേലിയയുമായാണ് വനിതാ ടീമിന്റെ പോരാട്ടം. ഇന്ത്യൻ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് ലോസാൻ ഡയമണ്ട് ലീഗിൽ വെള്ളിമെഡൽ. സീസണിലെ തന്റെ ഏറ്റവും മികച്ച ദൂരമായ 88.05 മീറ്റർ എറിഞ്ഞാണ് നീരജ് രണ്ടാം സ്ഥാനം നേടിയത്. ശ്രീലങ്കയുടെ റുമേഷ് തരംഗയ്ക്കാണ് സ്വർണം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ഇന്ന് ചൈനീസ് ജോഡിയെ നേരിടും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾ സഖ്യം ക്വാർട്ടറിൽ ചൈനയുടെ പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഡെറാഡൂണിൽ നടന്ന ഇന്ത്യ നേപ്പാൾ സംയുക്ത പ്രവർത്തക സമിതിയുടെ 14th യോഗത്തിൽ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും അവലോകനം ചെയ്തു. ജനക്ഷേമം, വളർച്ച, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് വിശാഖപട്ടണത്ത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ഇന്ത്യയിലെയും UKയിലെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ഡൽഹിയിലെ നിർണായക യോഗത്തിൽ ധാരണ. 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്കൊരുങ്ങി പുന്നമടക്കായിൽ. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് പ്രാദേശിക അവധി. ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനുള്ള പഞ്ചസാര ശേഖരം രാജ്യത്ത് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
4: ആശ്രയ FM 90 നാടിനൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
2: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
1: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
2: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
1: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
2: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
1: ഒന്ന് പോ മനുഷ്യ.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
5: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: മോർണിംഗ് മോജോ.
9: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. നമ്മുടെ ഒക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്നതല്ലേ. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനും കഷ്ടപ്പാടിനും ഒടുവിൽ ആ ഒരു സ്വപ്നത്തിലേക്ക് അടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില തടസ്സങ്ങൾ മുന്നിൽ വന്ന് നിൽക്കാറുണ്ട്. ഈ വീട് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈനുകൾ പലർക്കും ഇത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധി ആയിട്ട് മാറാറുണ്ടല്ലേ. എന്നാൽ ഇനി ആ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജന അഥവാ PMAY പദ്ധതി പ്രകാരം വീട് വെക്കുന്നവർക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതായത്, നിങ്ങളുടെ വീടിന്റെ നിർമ്മാണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന വൈദ്യുതി ലൈനുകൾ ഇനി തികച്ചും സൗജന്യമായിട്ട് KCB മാറ്റി നൽകും എന്നൊരു കാര്യമാണ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് വരുന്ന 50,000 രൂപ വരെയുള്ള ചിലവ് അവർ തന്നെ വഹിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയാണ് എങ്കിൽ മാത്രമേ ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, 2027 March 31 വരെയാണ് ഇതിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കേട്ടോ. ഇതിൽ ഏറ്റവും വലിയൊരു ആശ്വാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീട് വെക്കുന്ന സ്ഥലം അപേക്ഷകന്റെ പേരിൽ തന്നെ വേണമെന്നില്ല, മറിച്ച് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആരുടെ പേരിലായാലും മതിയാകും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ലൈഫ് മിഷൻ പദ്ധതി വഴി വീട് വെക്കുന്നവർക്കും നേരത്തെ തന്നെ ഈ ഒരു ആനുകൂല്യം ലഭ്യമാക്കിയിട്ടുണ്ട് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 48 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ഷാൻ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ളൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ വിത്ത് മീ RJ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
2: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെൻഷൻ ജംഗ്ഷൻ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി. ദ ടൈം ഈസ് 8 o'clock.

0: மார்னிங் மோஜோ.
1: ஒன்ஸ் அகெயின் வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. மார்னிங் மோஜோ இனி எஜுக்கேஷனுமായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പറയാനുള്ള ഒരു സെഗ്മെന്റ് ആണ്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. കാർഷിക സർവകലാശാലയിലെ വിവിധ ക്യാമ്പസുകളിൽ റിവോൾവിംഗ് ഫണ്ട് മോഡൽ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നുണ്ട് എന്നൊരു അപ്ഡേറ്റാണ് ആദ്യം തന്നെ എത്തിയിട്ടുള്ളത്. സെപ്റ്റംബർ 3 രാവിലെ 10:30 തൃശൂർ വെള്ളാനിക്കരയിലെ KU ഓൾഡ് ഹെഡ് ക്വാർട്ടേഴ്സിലെ റൂഫ് ടോപ്പ് ഹാളിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടത്താനായിട്ട് പോകുന്നത്. യോഗ്യതാ പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഇനി പറയുന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ, www.admissions.kau.in. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, www.admissions.kau.in. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിട്ടുണ്ട്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ഡയമണ്ട് നെക്ലേസ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
8: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്ക്.
9: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ.
11: ബാലാജ് ഓംബ്രേവറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
12: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
12: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
13: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
12: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
5: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയൂർ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര.
12: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
14: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
15: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
16: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
17: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
7: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
8: 25-ലൊന്ന് നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
9: എന്ത് പറ്റി?
8: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
0: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
10: കേരളത്തിലെ ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിലെയും സ്വകാര്യ സ്വാശ്രയ ഡെന്റൽ കോളേജിലെയും PG ഡെന്റൽ കോഴ്സിലേക്കുള്ള ഒന്നാം ഘട്ട അലോട്ട്മെന്റിനായിട്ടുള്ള ഓൺലൈൻ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യം ഇന്നു മുതൽ ലഭ്യമാണ് എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. അപേക്ഷ സമർപ്പിച്ചവരും പ്രവേശനം നേടാനായിട്ട് ആഗ്രഹിക്കുന്നവരും ഈ മാസം 30 പകൽ 11:59 മുൻപായിട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റ് മുഖേന ഓപ്ഷൻ സമർപ്പിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, www.cee.kerala.gov.in. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോലി വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സ്നേഹം നിറഞ്ഞ ആശംസകളൊക്കെ അറിയിക്കാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എങ്ങോട്ടാ പോണ്ടത്
2: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഓണം ഇങ്ങ് എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
7: ഹേയ്, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
8: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
9: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
10: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
11: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
12: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
13: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
14: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
15: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
13: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
15: YS ഉള്ളപ്പോൾ വൈ വറി.
16: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
17: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
18: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
19: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
2: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
1: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
2: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
1: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
3: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
1: ഒന്ന് പോ മനുഷ്യ.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
5: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
4: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
6: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
10: എടാ, പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
11: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
12: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
13: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
14: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
15: Morning Mojo.
16: Welcome back to Morning Mojo with me, RJ Anamika. Studio clock ൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 32 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ത്രിമൂർത്തീസിന്റെ പുലർക്കാല വന്ദനം. ആലപ്പുഴയുടെ പുന്നമട കായലിലെ കുഞ്ഞോളപ്പരപ്പിൽ ആർപ്പോ ഇറോ എന്ന വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ മിന്നൽ പിണറിന്റെ വേഗത്തിൽ തുഴയെറിഞ്ഞ് ചിതറിക്കിടക്കുന്ന ജലഗണങ്ങൾ കൊണ്ട് ഉത്സവങ്ങളുടെ പൂമഴ പെയ്ക്കുന്ന ജലമാമാങ്കത്തിനംഗം കുറിച്ച ജലറാണി ഷീബാ കുമരകത്തിന്റെ വളയിട്ട കൈകൾക്ക് കരുത്തു പകരട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ എല്ലാ വിജയ ആശംസകളും നേരുന്നു. ഇന്ന് മറ്റ് വിശേഷങ്ങൾ അറിയിച്ചിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ, പ്രിയ കൂട്ടുകാർക്കും ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ് ആണ്. ഇവർ മിക്കപ്പോഴും നല്ല അടിപൊളിയായിട്ട് കുറച്ച് സാഹിത്യം കലർന്ന മെസ്സേജസ് ആണ് അയക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് 72nd നെഹ്റു ട്രോഫി വള്ളംകളി നമ്മുടെ ആലപ്പുഴയിൽ വെച്ചിട്ട് നടക്കാനായിട്ട് പോവാണ്. ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പോകുന്ന എല്ലാവർക്കും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഒപ്പം തന്നെ നമ്മുടെ ത്രിമൂർത്തീസ് പറഞ്ഞിട്ടുള്ള ജലറാണി ഷീബ ചേച്ചിക്കും ഒരു അടിപൊളി ഓൾ ദ ബെസ്റ്റ് വിഷസ് അറിയിക്കുകയാണ്. കൂടാതെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് ായിരിക്കുന്നത് സുലൈഷേടനാണ്. സഹായം ചെറുതോ വലുതോ എന്നതല്ല, അതിന് പിന്നിലെ മനസ്സാണ് വലുത്. നമ്മൾ നൽകുന്ന ചെറിയൊരു കൈത്താങ് പോലും മറ്റൊരാളുടെ കണ്ണിലെ കണ്ണുനീർ തുടയ്ക്കാൻ കഴിഞ്ഞേക്കാം. കഴിയുന്നത്ര നന്മ ചെയ്യാം, ഒരു ജീവിതത്തിന് പ്രതീക്ഷയാകാം, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജാണ് സുലേഷ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് മനോജ് ചേട്ടനും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. യു ഡോണ്ട് നീഡ് ടു റഷ് ബിക്കോസ് യു സീ അതേഴ്സ് മൂവിംഗ് ഫാസ്റ്റ്. ഇറ്റ്സ് യുവർ ജേർണി, ലീവ് ഇറ്റ് അറ്റ് യുവർ ഓൺ പേസ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് പോസിറ്റിവിറ്റി കലർന്ന ഒരു മെസ്സേജാണ് മനോജ് ഏട്ടൻ അയച്ചിരിക്കുന്നത്. എന്തായാലും മെസ്സേജ് അയച്ച് നമ്മുടെ മനോജ് ഏട്ടനും അതുപോലെ തന്നെ സുലേഷ് ഏട്ടനും കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസിനും നല്ലൊരു മനോഹരമായിട്ടുള്ള ശനിയാഴ്ച ദിവസം ആയിരിക്കട്ടെ. ഒപ്പം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം വിഷസ് കൂടി അറിയിക്കാനും കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്ട്സും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സ്നേഹം നിറഞ്ഞ ആശംസകളും ഒക്കെ പറയാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474291909 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ. ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
7: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
8: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
8: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
8: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേക്കാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ August 20 മുതൽ September 5 വരെ മാത്രം.
7: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
8: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
9: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 47 മിനിറ്റ് ആയിട്ടുണ്ട്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് സുശീല ചേച്ചിയാണ് കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ് ആശ്രയ ആൻഡ് അനാമിക മോളെ. വെരി ഗുഡ് മോർണിംഗ് സുശീല ചേച്ചി. ഇന്ന് ഞങ്ങളുടെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്ന് ഞങ്ങളുടെ മോളുടെ പിറന്നാളാണ്. മോളുടെ പേര് ആതിര പ്രസാദ് എന്നാണ്. ബർത്ത്ഡേ വരുന്നത് September 4. മോൾക്കൊരു പിറന്നാൾ ആശംസകൾ പറയണേ. ശ്രേയക്കുട്ടിയുടെ അമ്മയാണ്. എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ, പ്രത്യേകിച്ച് അനാമിക മോൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് സുശീല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് സുശീല ചേച്ചി. അപ്പോ ഇന്ന് നമ്മുടെ സുശീല ചേച്ചിയുടെ എല്ലാം ആയിട്ടുള്ള മകൾ ആതിര ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. എനിക്ക് തോന്നുന്നു നാളെ വെച്ചുള്ള ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ എന്തായാലും ആതിര ചേച്ചിക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ആശ്രയ FM 90 പേരിലും എൻ്റെ പേരിലും ഏറ്റവും സ്നേഹത്തോടുകൂടി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേ മനോഹരമായിട്ട് ഏറ്റവും സന്തോഷത്തോടുകൂടി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഒപ്പം തന്നെ നമ്മുടെ സുശീല ചേച്ചിയുടെ ഫാമിലിക്കും നല്ലൊരു അട്ടിപ്പൊളി ഓണമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനു കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ചേച്ചി ഇവിടെ ഇല്ല, ചേച്ചി തിരുവനന്തപുരത്താണ്. ചേച്ചിയുടെ പേര് നന്ദന എന്നാണ്. ചേച്ചിക്ക് വേണ്ടി ഒരു ഓണാശംസ പറയുമോ എന്ന് പറഞ്ഞുകൊണ്ട് അനീത്തി ശ്രീനയനയാണ് കേട്ടോ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിയുടെ പേര് നന്ദന എന്നുള്ളതാണ്. അപ്പോൾ ശ്രീനയനയുടെ ഏറ്റവും സ്നേഹനിധി ആയിട്ടുള്ള നന്ദനയ്ക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ഓണാശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ശ്രീനയനയ്ക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കാനു കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ കല്ലുവിനും കുക്കുവിനും അമ്മയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾ രണ്ടുപേരും വീട്ടിലെത്തുന്നതാണ് അമ്മയ്ക്ക് ഏറ്റവും മനോഹരമായ ഓണം. സ്നേഹത്തോടെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അമ്മ പേര് മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. എന്തായാലും നമ്മുടെ കല്ലുവിനും കുക്കുവിനും ഏറ്റവും സ്നേഹത്തോടുകൂടി നല്ലൊരു ഓണാശംസ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ മെസ്സേജ് അയച്ച അമ്മയ്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കല്ലുവും കുക്കുവും അമ്മയുടെ അടുത്തേക്ക് എത്തുക കേട്ടോ. എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ ശ്രീനയനയ്ക്കും അതുപോലെ തന്നെ സുശീല ചേച്ചിക്കും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ സുശീല ചേച്ചിയുടെ പ്രിയപ്പെട്ട മകൾ ആതിര ചേച്ചിക്കും നല്ലൊരു ദിവസമായിരിക്കും.

എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
2: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഈ ഓണക്കാലത്ത് നന്ദലൻ ജിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: നന്ദലൻ ജിമാർട്ട്
4: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
2: ഗോപു നന്ദലൻ ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
2: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഓജോ.
1: യെസ്, ഇങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 2 ആയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മയുടെ ടീച്ചറാണ് കേട്ടോ. നമസ്കാരം ആശ്രയ ആൻഡ് അനാമിക, ഏവർക്കും സൗഖ്യമല്ലേ? ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് ടീച്ചർ അയച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ഹായ് ആശ്രയ, ഹായ് അനാമിക കുട്ടി. പ്രാർത്ഥന എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ സ്വരമാകണം. പ്രാർത്ഥന എന്നാൽ പിതാവായ ദൈവത്തോടുള്ള സംസാരം എന്നർത്ഥം. ആശ്രയിലെ എല്ലാവർക്കും പിന്നെ എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൂടാതെ ആബേൽ ചേട്ടനും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിജ്ഞാനവും പരിശ്രമവും കൂടിച്ചേരുമ്പോൾ ഏത് വൻകരയും ലക്ഷ്യവും നമുക്ക് സ്വന്തമാക്കാം. ചരിത്രത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ സ്വപ്നങ്ങളിലേക്ക് അടിയുറച്ച് മുന്നേറാം. സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ശനിയാഴ്ച ഏവർക്കും ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആബിൽ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫൈനലി മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത ചേച്ചിയാണ്. ഹായ് അനാമിക കുട്ടി, സുഖമാണോ? ഓണമൊക്കെ എന്തായി? എല്ലാവരോടും അന്വേഷണം പറയണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ഓണാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗീത ചേച്ചി, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. ഓണമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഞങ്ങളും ആ ഒരു സെലിബ്രേഷൻ മൂഡിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ ഗീത ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും അഡ്വാൻസ് ആയിട്ട് ഓണം ആശംസകൾ അറിയിക്കുകയാണ്. കൂടാതെ നമ്മുടെ ആബേൽ ചേട്ടനും ശശികല ചേച്ചിക്കും തങ്കമ്മ ടീച്ചർക്കും അഡ്വാൻസ് ആയിട്ട് ഹൃദയം നിറഞ്ഞ നല്ലൊരു ഓണാശംസ അറിയിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവുമുള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കാനും കേട്ടോ. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ഗ്രാമഫോൺ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
5: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
4: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
5: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
4: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
5: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
4: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
6: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
7: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ. അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും. അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
9: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
10: ഓണം ഇങ്ങ് എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
11: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
12: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ആനീനാഥ്.
13: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
14: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
15: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 Gold Coins, 100 Silver Coins, 100 Washing Machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
16: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
17: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
18: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
19: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
0: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന കലാകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടർ എന്നീ നിലകളിൽ ശ്രദ്ധേയനായി തന്റെ അഭിനയ മികവ് കൊണ്ടും ഹ്യൂമർ സെൻസ് കൊണ്ടും ഇന്നും നമ്മുടെ പ്രിയ താരമായി തുടരുന്ന ബിപിൻ ജോർജ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഉത്രാട ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
1: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: ഈ ഓണം ആശ്രയ എഫ്എം 90 കേട്ടോണം പാട്ടോണം ഫൈവോണം. ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ഞാൻ ഈ കോളേമുക്കാ കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
3: എന്റെ ബെമ്പറന്നോരെ, നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
2: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
3: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
2: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ?
3: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
2: ഒന്ന് പോ മനുഷ്യ.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
5: Attipoli Onam Offers umai Ruby Beauty Parlor. Onam Makeover varum 399 rupees ne. Glutathione Facial, Korean Glassy Facial thudangiya premium facials special Onam Offer odu koodi August 10 mudal 31 vare. Koodathe ella facials inum oppam hair spa and hair treatments inum pratheegam Onam Offer gal. Ruby Beauty Parlor, Trivandrum Road, Kullaman, Kottarakkara. Evarkum Ruby Beauty Parlor.
4: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
8: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ August 24 വരെ.
9: ഓക്സിജനിൽ ഒരു 1.5 ഓണം സെയിൽ August 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
10: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
11: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പറയാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ തിരുപ്പതിയിലേക്കൊക്കെ ദർശനം നടത്താനായിട്ട് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അലപ്പിരി തിരുമല നടപ്പാതയിലൂടെയുള്ള തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ഒരു റോബോട്ടിക് ഡോഗിനെ പരീക്ഷണ അടിസ്ഥാനത്തിൽ രംഗത്തിറക്കിയിട്ടുണ്ട്. മുൻപ് ഈ വഴിയിൽ തീർത്ഥാടകർക്ക് നേരെ പുലിയുടെ ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് ഇത്തരം ഒരു സുരക്ഷാ മുന്നൊരുക്കം വന്നിട്ടുള്ളത് കേട്ടോ. ഇരുട്ടിലും കനത്ത മഞ്ഞിലും മൃഗങ്ങളെ കണ്ടെത്താനായിട്ട് കഴിയുന്ന ക്യാമറകളും അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധിയും ഈ ഒരു റോബോട്ടിക് നായയുടെ പ്രത്യേകതയാണ്. മനുഷ്യര്, വാഹനങ്ങൾ, വന്യമൃഗങ്ങൾ എന്നിവയെ കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് ഇതിന് സാധിക്കും. മാത്രമല്ല വന്യമൃഗങ്ങളെ കണ്ടാൽ ഉടൻ തന്നെ കൺട്രോൾ റൂമിലേക്ക് തത്സമയ വീഡിയോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറുകയും പ്രത്യേക ശബ്ദവും വെളിച്ചവും ഉപയോഗിച്ച് ഈ മൃഗങ്ങളെ തിരികെ കാട്ടിലേക്ക് തന്നെ വിരട്ടി ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലുള്ള മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾക്ക് പുറമെയാണ് ഈ ഒരു മൊബൈൽ റോബോട്ടിനെ അധിക സുരക്ഷയ്ക്കായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ഭയമില്ലാതെ സുരക്ഷിതമായിട്ട് തീർത്ഥാടനം പൂർത്തിയാക്കാനായിട്ടുള്ള ഒരു സംവിധാനവുമായിട്ടാണ് ഈ ഒരു വനം വകുപ്പ് എത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 25 മിനിറ്റിൽ എത്തി നിൽക്കാണ് ദുരന്തർ മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻതുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണമോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
1: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര. പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലെക്സോണം 2026, ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ. ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
3: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
4: എങ്ങോട്ടാ പോണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കേട്ടോ. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് 1.5 പർച്ചേസ് ചെയ്യാൻ പോവാ.
5: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
1: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനേനാഥ്.
4: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
5: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
7: ഡ്രൈവിംഗ് ഇനി കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ, നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
8: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
9: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
10: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
9: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
10: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
9: അതുപിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
10: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
6: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
4: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
1: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
11: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
12: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
13: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
14: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
15: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു ഓണക്കാലം ആഘോഷമാക്കാനായിട്ട് നമ്മുടെ കൊല്ലം ആശ്രമം മൈതാനത്ത് പാരഡൈസ് പാർക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ജീവൻ തുടിക്കുന്ന അനിമാട്രോണിക്സ്, ദിനോസറുകളും മുതലകളും ദേശീയ ജലജീവിയായിട്ടുള്ള ഡോൾഫിനുകളുമാണ് ഈ ഒരു പാർക്കിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് തന്നെ പറയാം. ഇതിന് പുറമെയുള്ള 800,000 കൃത്രിമ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള മാണിക്യക്കല്ലും അതുപോലെ താജ്മഹലും മനോഹരമായിട്ടുള്ള സെൽഫി പോയിന്റുകളും ഈ ഒരു പാർക്കിനെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഇനി കാഴ്ചകൾ കണ്ട് മടുത്തിട്ടുണ്ടെങ്കിൽ വിവിധ രുചികൾ ഒരുക്കിയിട്ടുള്ള ഫുഡ് കോർട്ടും അതുപോലെ തന്നെ ശീതീകരിച്ചിട്ടുള്ള വിശാലമായിട്ടുള്ള ഷോപ്പിംഗ് സ്റ്റാളുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല വെറും 10 രൂപ മുതൽ അടുക്കള ഉപകരണങ്ങൾ വരെ ഇവിടെ നിന്നും സ്വന്തമാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി 5 വയസ്സിന് മുകളിലുള്ളവർക്ക് 199 രൂപയാണ് പ്രവേശന ഫീസ് വരുന്നത്. പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 വരെയും അവധി ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ രാത്രി 9 വരെയുമാണ് പാർക്കിന്റെ സമയം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും കൊല്ലം ജില്ലയിലെ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാനായിട്ട് പാരഡൈസ് പാർക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നേരെ എല്ലാവരും ഈ ഒരു വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് ഈ ഒരു പാരഡൈസ് പാർക്കിലേക്ക് പോവാട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 42 മിനിറ്റിൽ എത്തി നിൽക്കാണ് മോർണിംഗ് മോജോയിലൂടെ. ഇനി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി വിശ്വനാഥ് ആൻഡ് സൺസ്.

0: കിട്ടുന്ന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ഇന്റർനാഷണൽ ലെവൽ.
4: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി
5: കൂടാതെ കേരളത്തിൽ ഉടനീളം
7: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
8: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
9: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
10: ബിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
8: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
10: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
11: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
8: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
9: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
8: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ള ഫോൺ.
9: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
10: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 54 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ 3 ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജോലിയും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് കുറച്ച് നേരം വിശ്രമിക്കാനായിട്ടും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ടുമുള്ള ഒരു ദിവസമാണല്ലേ. എല്ലാവരും ആ ഒരു സന്തോഷത്തിലായിരിക്കും എന്നെനിക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഓണം ഇങ്ങ് എത്താറായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അവസാന വട്ട ഒരുക്കത്തിലാകും പലരും. എന്തായാലും ഈ ഒരു വീക്കെൻഡ് എല്ലാവർക്കും അടിപൊളിയാവട്ടെ. ആൻഡ് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
2: അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
3: ഓക്സിജനിൽ ഒരോന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
0: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
7: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
8: എന്ത് പറ്റി?
7: അറിഞ്ഞില്ലേ? നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
9: ഗോപുനന്ദിലെ ജിമാർ, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഈസ് 10 o'clock.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: ഹായ്, ഹലോ, നമസ്കാരം, വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു പടവുകൾ ഓൺ ആസ്ഫയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പടവുകളുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതേയും പോലെ തന്നെ RJ അനൂഷയാണ് കേട്ടോ ഇന്നും. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ മെയിൻ ആയിട്ടും കേട്ടറിയാനായിട്ട് പോകുന്നത് ഈ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാനിരുത്തുക എന്ന് പറയുന്നത് പാരന്റ്സിനെ സംബന്ധിച്ച് വലിയ ടാസ്ക് പിടിച്ച ഒരു പരിപാടിയാണ്. അത്യാവശ്യം മുതിർന്നിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അത്യാവശ്യം ബോധവും കാര്യമൊക്കെ ഉള്ളത് കണ്ട് തന്നെ അവർ പഠിക്കാനായിട്ടിരിക്കും വേണം എന്ന് വെച്ചിട്ട് അവരുടെ ആ ഒരു ഭാവിയെ പറ്റിയൊക്കെ ഓർത്തിട്ട് അവരിരിക്കും. പക്ഷെ കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സംഭവം അങ്ങനെയല്ല. അവരെ പഠിപ്പിക്കുക, ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഭ്രാന്ത് പിടിക്കുന്നു, പാരന്റ്സിന് ഭ്രാന്ത് പിടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ കൊച്ചുകുട്ടികൾക്കായിട്ട് പ്രധാനപ്പെട്ട കുറച്ച് പഠന സൂത്രങ്ങൾ, സ്റ്റഡി ടിപ്സുകളാണ് ഇന്നത്തെ പടവുകളിലൂടെ ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ടൈം ടേബിൾ അവർക്കായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും പഠിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കൊച്ചിലെ തൊട്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ആ ഒരു ടൈം ടേബിൾ, ആ ഒരു ഹാബിറ്റ് ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും. ഈ കളിക്കും അതുപോലെ വിശ്രമത്തിനും സമയം മാറ്റിവെച്ചുകൊണ്ട് ഒരു ഡെയിലി റുട്ടീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പഠനം വളരെ എളുപ്പമാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതൊക്കെ ചെറുപ്പത്തിലേ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അവരെ പിടിച്ചിരുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയക്രമം, ഒരു ടൈം ടേബിൾ അവർക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ആ ടൈം ടേബിളിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ടും അവരെ പരിശീലിപ്പിക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ കേൾക്കാം. കീപ് ഓൺ ലിസണിങ് ടു ആസ്ഫയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചായിട്ടാണോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
7: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
8: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
9: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
10: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
11: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്
12: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻതുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
1: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ.
2: ബാലാജ് ഓംബ്രേവറും 3999, ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ.
0: ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം.
2: ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
3: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
4: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
3: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
4: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
3: അതുപിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
4: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
2: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
0: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
5: ഞാൻ
3: ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാജി പട്ടു സാരിയും കിട്ടും.
5: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരി. ശില്പ ജൂവലേഴ്സ്, ഓയി റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ആൻഡ് ഈനാഥ്.
2: ശില്പ ഗോൾഡ്, പ്യുവർ ഗോൾഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെൻട്രൽ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82-81-82-18-02.
8: എങ്ങോട്ടാ പോകേണ്ടത്
9: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കൂലേ? August 24 വരെ ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
10: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ August 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
11: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
12: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
13: പടവുകൾ ഫോർ ദ ഫ്യൂച്ചർ.
14: കേട്ടുകൊണ്ടിരിക്കുന്നത് പടവുകളാണ്, വിത്ത് മീ RJ അനുഷ. അപ്പൊ കൊച്ചുകുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ആ ടാസ്ക് പിടിച്ച പരിപാടി ഒന്ന് എളുപ്പത്തിലാക്കാനുള്ള കുറച്ചധികം സ്റ്റഡി ടിപ്സുകളാണ് ഇന്നത്തെ പടവുകളിലൂടെ ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, അതിനനുസരിച്ച് അവർക്ക് ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതല്ലാണ്ട് വേറെ ഒരു മെയിൻ സ്റ്റഡി ടിപ്പ് എന്താന്ന് നോക്കുകയാണെങ്കിൽ ചെറിയ ഇടവേളകൾ. അത് ആക്ച്വലി അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. ഈ തുടർച്ചയായിട്ട് പഠിക്കുന്നതിന് പകരം 25 അല്ലെങ്കിൽ 30 മിനിറ്റ് പഠിച്ച ശേഷം ഒരു 5 മിനിറ്റ് ചെറിയ ഇടവേളകൾ എടുക്കാനായിട്ട് അവരെ അനുവദിക്കാം. ഇത് കുട്ടികൾക്ക് മനസ്സിന് ഉന്മേഷം നൽകാനും ശ്രദ്ധ കൂട്ടാനും ഒക്കെ സഹായിക്കും. അതും ഈ ഇടവേളകളിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂടി അനുവദിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇടവേളകൾ നൽകുന്നതിനനുസരിച്ച് അവർക്ക് പഠിക്കാനും ഒരു ഉന്മേഷം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല ഇടവേളകൾ കിട്ടുമല്ലോ, അതുകൊണ്ട് ബോറടി എന്തായാലും മാറി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എഴുതി പഠിപ്പിക്കുക എന്നുള്ളത്. ഈ വായിക്കുന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറിപ്പുകളൊക്കെ തയ്യാറാക്കി കൊടുക്കുകയോ ചെയ്യുന്നത് അവർക്ക് കാര്യങ്ങളൊക്കെ വേഗത്തിൽ ഓർത്തെടുക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ വായിച്ചു പഠിക്കുന്നതിന് പകരമായിട്ട് അവരെ കൊണ്ട് എഴുതി പഠിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ A4 Apple എന്ന് നമ്മൾ പഠിപ്പിക്കും. അത് അവരെ കൊണ്ട് എഴുതി പഠിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ മറക്കാതിരിക്കുന്നതായിരിക്കും. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പഠിക്കാനായിട്ട് അവരെ പരിശീലിപ്പിക്കുക. അതായത് എന്തെങ്കിലും ഒരു ടോപ്പിക് കൊടുത്തതിന് ശേഷം അതിനെപ്പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം കുട്ടികളോട് ആ ടോപ്പിക്ക് വീണ്ടും ചോദിക്കുക, എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരും. ഇങ്ങനെ പറഞ്ഞു തരുന്നതിനനുസരിച്ച് അവരുടെ ആ ഒരു അറിവ് വർദ്ധിക്കുന്നതായിരിക്കും. പഠിച്ച വിഷയം ഈ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മനസ്സിലാകാത്ത ഭാഗങ്ങളെ തിരിച്ചറിയാനായിട്ട് കൂടി സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് എവിടെയാണ് ക്ലിയർ ആകാത്തത് എന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാക്കുകയും നമുക്ക് ആ കാര്യം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ്. പടവുകളിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: ദിവസം
1: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
2: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
1: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
2: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
1: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
3: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
1: ഒന്ന് പോ മനുഷ്യ.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
5: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
6: ലക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേവറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: വേഗതയേറിയ വിരലുകളാൽ കീബോർഡിൽ വിസ്മയം തീർത്തു നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദ പ്രിൻസ് ഓഫ് പിയാനോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത ലോകത്ത് സജീവമായി മാറി. മ്യൂസിക് കമ്പോസർ, കീബോർഡ് പ്ലെയർ എന്നീ നിലകളിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച ദ മൈസ്ട്രോ സ്റ്റീഫൻ ദേവസി എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്ന് രാത്രി 7 മണി മുതൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.
7: ഹായ്, നമസ്കാരം. ആശ്രയ FM-ലെ എല്ലാ പ്രേക്ഷകർക്കും നിറഞ്ഞ ഓണാശംസ.
5: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, പൈപ്പോണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഏയ്, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
4: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
5: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
9: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
10: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
11: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജൂവലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജൂവലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജൂവലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: പടവുകൾ, ഫോർ ദ ഫ്യൂച്ചർ.
13: വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർജെ അനുഷ. അപ്പൊ കുട്ടികൾക്കായിട്ടുള്ള സ്റ്റഡി ടിപ്സുകളാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി ചിത്രങ്ങളും ചാർട്ടുകളും യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു സ്റ്റഡി ടിപ്പാണ് കേട്ടോ. അതായത് പ്രധാനപ്പെട്ട സൂത്രവാക്യങ്ങള്, തീയതികള്, ചാർട്ടുകള് ഇതൊക്കെ വരച്ചെഴുതി പഠന മുറിയിൽ പതിപ്പിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവർ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇതൊക്കെ കണ്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്കും അവർക്കത് മൈൻഡിൽ എപ്പോഴും പതിയുന്നതായിരിക്കും. ഈ ചെറിയ പ്രായം എന്നൊക്കെ പറയുന്നത് പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ ഓർത്തു വെക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രായമാണ്. കുറച്ച് മുതിർന്ന് കഴിയുമ്പോഴത്തേക്കും ായിരിക്കും മറവിയും കാര്യങ്ങളൊക്കെ വരുന്നല്ലേ. എന്നാൽ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലുള്ള ചാർട്ടുകളും ചിത്രങ്ങളും ഒക്കെ യൂസ് ചെയ്ത് അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ഓർമ്മയിൽ ആ ഒരു കാര്യം നിൽക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വിശ്രമവും ഉറക്കവും ഒക്കെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ദിവസവും 1-8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇനി പരീക്ഷാ സമയത്ത് രാത്രി പഠിപ്പിക്കാൻ ഇരുത്തുന്ന രീതി ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. നേരത്തെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരെ പഠിപ്പിച്ച് തുടങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഉറക്കം ഒഴിച്ചിരുന്ന് നമുക്ക് പരീക്ഷയുടെ തലേദിവസം പഠിക്കേണ്ട സിറ്റുവേഷൻ വരത്തില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള വിശ്രമവും ഉറക്കവും ഒക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മറക്കരുത്, ദിവസവും 8 മണിക്കൂറെങ്കിലും കുട്ടികളെ കിടത്തി ഉറക്കാനായിട്ട് ശ്രദ്ധിക്കാം. പരീക്ഷാ സമയത്ത് രാത്രി കംപ്ലീറ്റ് ആയിട്ടും ഉണർന്നിരുന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ചില പാരൻസ് ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോഴും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എക്സാമിന്റെ സമയത്ത് അവർ പോയിരിക്കുന്ന സമയത്ത് ഉറക്കം തൂങ്ങുന്നതായിരിക്കും. അത് എക്സാമിന് നല്ല രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പടവുകളിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാട്ടാർക്കൊപ്പം
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണമോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
4: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
5: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
6: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
5: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
7: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

അപ്പോൾ കുട്ടികൾക്കായിട്ടുള്ള രസകരമായിട്ടുള്ള കുറച്ച് പഠന സൂത്രങ്ങളാണ് ഞാനിങ്ങനെ പടവുകളിലൂടെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ കുട്ടികളെ നമ്മൾ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് കഥകൾ ഉണ്ടാക്കി പഠിപ്പിക്കാം. അതായത് ഈ ചരിത്ര സംഭവങ്ങളോ ശാസ്ത്ര തത്വങ്ങളോ ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവയെ പറ്റി കഥകളാക്കി മാറ്റുക. അവരെ ചെറിയ ചെറിയ കഥകളാക്കി മാറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കഥകൾ എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കാനായിട്ട് വളരെ എളുപ്പമാണല്ലേ. അതുകൊണ്ട് തന്നെ കഥകൾ ഉണ്ടാക്കി പഠിപ്പിക്കുകയാണെങ്കിൽ, പ്രത്യേകമായിട്ടും ഈ ചരിത്ര സംഭവങ്ങളൊക്കെ ഒരു കഥ പോലെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവരെ മറക്കാതിരിക്കുന്നതായിരിക്കും. അതുപോലെ സ്വയം ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അവരെ പഠിപ്പിക്കാം. ഒരു പാഠം പഠിച്ചതിന് ശേഷം ആ പാഠത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ സ്വയം തയ്യാറാക്കി കണ്ടെത്താനായിട്ട്, സ്വയം തയ്യാറാക്കി ഉത്തരം കണ്ടെത്താനായിട്ട് അവരെ പരിശീലിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ പരിശീലിക്കുകയാണെങ്കിൽ എക്സാം സമയത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നത്തില്ല. അതുപോലെ തന്നെ ഈ ശബ്ദം റെക്കോർഡ് ചെയ്ത് കേൾക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ് കേട്ടോ. അതായത് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ സ്വന്തം ശബ്ദത്തിൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഒഴിവ് സമയങ്ങളിൽ അവരെ കേൾപ്പിക്കാം. ഇത് പെട്ടെന്ന് അവരുടെ ഓർമ്മയിൽ നിൽക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി സ്റ്റഡി ടിപ്പാണ്. അതുപോലെ സ്ഥലങ്ങൾ മാറ്റി പഠിപ്പിക്കാം. എപ്പോഴും കുട്ടികളെ ഒരേ സ്ഥലത്തിരുത്തി പഠിപ്പിക്കാതെ വീടിന്റെ ഉമ്മറത്തോ അല്ലെങ്കിൽ തണലുള്ള ഇടങ്ങളിലൊക്കെ ഇരുന്ന് പഠിപ്പിക്കുന്നത് അവർക്ക് മടുപ്പ് ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. അതുകൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സ്വയം സമ്മാനങ്ങൾ നൽകുക, അവർക്ക് സമ്മാനങ്ങൾ നൽകുക എന്നുള്ളതാണ്. അതായത് ഒരു വലിയ പാഠം പഠിച്ചു തീർത്തു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടം കൊണ്ട് കളിക്കാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാർട്ടൂൺ കാണാനോ ഒക്കെ കുട്ടികൾക്ക് അനുവാദം നൽകുന്നത് ശരിക്കും പറഞ്ഞാലും അവർക്ക് പഠനത്തോട് ഒരു

ദേഷ്യം അല്ലെങ്കിൽ മടുപ്പ് അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ കുറയ്ക്കുന്നതായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി പഠിക്കാനുള്ള ഒരു പ്രോത്സാഹനമാണ് നമ്മൾ നൽകുന്നത്. പിന്നെ പഠനം ഒരു കളിയാക്കാൻ കേട്ടോ, അതായത് കൂട്ടുകാരുമായിട്ട് ചേർന്ന് ക്വിസ് മത്സരങ്ങൾ നടത്തുകയോ ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിച്ച് കളിപ്പിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ കുട്ടികളിൽ കൂടുതലും പഠനത്തോട് കുറച്ചുകൂടി ആത്മാർത്ഥതയും ഇൻട്രസ്റ്റും ഒക്കെ വർദ്ധിക്കാനായിട്ട് കാരണമായിട്ട് മാറുന്നതായിരിക്കും. തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. പടവുകളിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: നന്ദലൻ ജി മാർട്ട്
4: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
6: ഗോപു നന്ദലൻ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
8: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
9: ഓക്സിജനിൽ ഒരു ഒന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
10: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
11: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
12: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
13: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
14: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
15: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: അപ്പോ സ്റ്റഡി ടിപ്സിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടുകൊണ്ടിരുന്നത് അല്ലേ. ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് മറ്റു കാര്യങ്ങളുണ്ട്. അതായത് പരീക്ഷാ സമയത്ത് ആരോഗ്യം എന്ന് പറയുന്നത് മുഖ്യമാണ്. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതികൾ നമ്മൾ ഈ ഒരു സമയത്ത് ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ കുട്ടികളിലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുതരാം. അതായത് ധാരാളം വെള്ളം അവരെ കൊണ്ട് കുടിപ്പിക്കുക. ഈ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തലച്ചോറിലെ പ്രവർത്തനത്തെ അത് മന്ദഗതിയിലാക്കുകയും ഈ ക്ഷീണവും തലവേദനയും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാക്കുകയും ചെയ്യും. സോ പഠനത്തിനിടയിൽ ധാരാളം വെള്ളം അവർ കുടിക്കുന്നുണ്ട് എന്ന് പാരന്റ്സ് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പഴങ്ങളും ഉണങ്ങിയ പഴങ്ങളും ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സും ഒക്കെ നല്ലതാണ് കേട്ടോ. ബദാം, ഈന്തപ്പഴം, വാൾനട്ട്, നിലക്കടല ഇവയൊക്കെ ഓർമ്മശക്തി കൂട്ടാനായിട്ട് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൂടാതെ ആപ്പിൾ, ഏത്തപ്പഴം, ഓറഞ്ച് ഇവയൊക്കെ കഴിപ്പിക്കുന്നത് മൂലം ഊർജം നൽകാനായിട്ട് സഹായിക്കും. അപ്പോ ഇത്തരം ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കുട്ടികൾക്ക് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ലഘുവും പോഷക സമൃദ്ധവുമായിട്ടുള്ള പ്രാതൽ അവർക്ക് ഒരുക്കി കൊടുക്കുക. പോഷക സമൃദ്ധമായിട്ടുള്ള പ്രാതൽ, അതായത് പരീക്ഷാ ദിവസങ്ങളിൽ വയറ് നിറയെ കഴിക്കുന്നതും പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നതും ഒരുപോലെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലഘുവായിട്ടുള്ള ഇഡ്ഡലി, ദോശ, ഓട്സ് അല്ലെങ്കിൽ പുട്ട് തുടങ്ങിയിട്ടുള്ള ലളിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ അവരെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇലക്കറികളും മുട്ടയും ഒക്കെ ബെസ്റ്റ് ആണ് കേട്ടോ. ഈ പാലക്, ചീര തുടങ്ങിയിട്ടുള്ള ഇലക്കറികളും ദിവസവും ഒരു മുട്ടയും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഏകാഗ്രതയ്ക്കും ഏറെ ഉത്തമമാണ്. പിന്നെ ജങ്ക് ഫുഡുകളും എണ്ണപ്പലഹാരങ്ങളും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ അമിതമായിട്ട് എണ്ണയും പിന്നെ മധുരവും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള്, ബർഗർ, ഇതൊക്കെ അലസതയും ഉറക്കക്കുറവും ഒക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ ഫ്രൈ ഫുഡുകൾ ഇവയൊക്കെ പരീക്ഷാ സമയത്ത് കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരേ സമയം വലിയ അളവിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് പകരം ചെറിയ ഇടവേളകളിൽ പോഷക സമ്പന്നമായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സുകൾ അവർക്ക് നൽകുന്നത് തലച്ചോറിലേക്ക് ഒരുപോലെ ഊർജം എത്താനായിട്ട് സഹായിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് പുതിയ തരം ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക, പരീക്ഷിക്കാതിരിക്കുക. ഇത് അവർക്ക് വയറിന് അസ്വസ്ഥതയുണ്ടാക്കാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോ ഈ ഫുഡ് ഡയറ്റിന്റെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പടവുകളിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
7: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഇരുട്ടിന്റെ ലോകത്തെ സംഗീതത്തിന്റെ വെളിച്ചം കൊണ്ട് തോൽപ്പിച്ച അതുല്യ പ്രതിഭ, മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വേറിട്ട ശബ്ദ മാധുര്യം കൊണ്ടും ഗായത്രി വീണയിലെ മാന്ത്രിക വിരലുകൾ കൊണ്ടും നമ്മളെ വിസ്മയിപ്പിച്ച, ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കൂയിലായി വന്ന് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ സംഗീത ലോകത്തെ മാസ്മരിക വിസ്മയം, വൈക്കം വിജയലക്ഷ്മി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഓഗസ്റ്റ് 24 വൈകിട്ട് 7 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
1: സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒരുമയുടെയും ഓണമാകട്ടെ. ഈ പ്രാവശ്യം മാത്രമല്ല എല്ലാ ഓണവും.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം.

0: പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
1: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റാ ഷോറൂം സന്ദർശിക്കൂ.
2: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: എങ്ങോട്ടാ പോണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു 1.5 പർച്ചേസ് ചെയ്യാൻ പോവാ.
5: ഓക്സിജനിൽ ഒരു 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
7: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: പടവുകൾ ഫോർ ദ ഫ്യൂച്ചർ.
9: അപ്പോൾ സ്റ്റഡി ടിപ്സുകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ കുട്ടികളൊക്കെ കഴിച്ചിരിക്കേണ്ട ഫുഡിനെ പറ്റിയിട്ടുമാണ് നമ്മളിതാ പടവുകളിലൂടെ കുറച്ച് മുൻപ് കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട കുറച്ചധികം പഠന രീതികളുണ്ട്. അതായത് കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന, പഠിപ്പിക്കാനായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്ന സ്റ്റഡി ടിപ്സുകളാണ് നമ്മളിതാ അടുത്തായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് സ്പേസ്ഡ് റിപ്പറ്റേഷൻ ആണ്. അതായത് ഒരു വിഷയം ഒരേ ദിവസം മണിക്കൂറുകളോളം പഠിക്കുന്നതിന് പകരം നിശ്ചിത ഇടവേളകളിൽ വീണ്ടും വായിച്ചു നോക്കുക. ഇത് വിവരങ്ങൾ നമ്മുടെ തലച്ചോറിലെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. അതായത് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ്ഡ് റിപ്പറ്റേഷൻ വളരെയധികം ഉപകാരപ്രദമാണ്. അതായത് ഇപ്പം ഒരു ദിവസം ആ ഒരു പാഠഭാഗം പഠിക്കുന്നു, വീണ്ടും 3-ാമത്തെ ദിവസം അത് വായിച്ചു നോക്കുക, അതിനുശേഷം ഒരു 7-ാമത്തെ ദിവസം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ ഉറക്കുന്നതായിരിക്കും. അടുത്തത് ഫെയിൻമാൻ ടെക്നിക് ആണ്. അതായത് സങ്കീർണമായിട്ടുള്ള ഒരു ആശയം 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന അത്രയും ലളിതമായി സ്വന്തം വാക്കുകളിൽ വിവരിക്കുന്ന രീതിയിൽ പഠിക്കാം. എവിടെയാണോ തടസ്സം വരുന്നത് അവിടെ വീണ്ടും പുസ്തകം നോക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ടെക്നിക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. പിന്നെ ഉള്ളത് ആക്റ്റീവ് റീകോൾ ആണ്. അതായത് വെറുതെ പുസ്തകം വായിച്ചു പോകുന്നതിന് പകരമായിട്ട് ഒരു ഭാഗം വായിച്ചതിന് ശേഷം പുസ്തകം അടച്ചു വെച്ച് മനസ്സിൽ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ സ്വയം ക്വിസ് നടത്തുക. ഇതൊക്കെ ആക്റ്റീവ് റീകോളിന്റെ ഭാഗമാണ്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം പഠിച്ച പാഠഭാഗങ്ങൾ മറക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. അടുത്തതാണ് പോമോഡോറോ ടെക്നിക് എന്ന് പറയുന്നത്. 25 മിനിറ്റ് സജീവമായിട്ട് പഠിക്കുക, തുടർന്ന് 5 മിനിറ്റ് ഇടവേള എടുക്കുക. 4 പ്രാവശ്യം ഇത് ആവർത്തിച്ച ശേഷം ഒരു 15 മുതൽ 30 മിനിറ്റിന്റെ വലിയൊരു ഇടവേള എടുക്കുക. അതുപോലെ തന്നെയുള്ള ഒരു ടെക്നിക്കാണ് ഡിവൽ കോഡിംഗ് എന്ന് പറയുന്നത്. ഈ വാക്കുകളും ചിത്രങ്ങളും ഒക്കെ ഒരുമിച്ച് ഉപയോഗിച്ച് പഠിക്കുന്ന ഒരു ടെക്നിക്കാണിത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സയൻസ് തത്വം പഠിക്കുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ നമുക്ക് ഡയഗ്രാമോ ഫ്ലോ ചാർട്ടോ ഒക്കെ വരച്ച് പഠിക്കുന്നത് വിവരങ്ങൾ വേഗത്തിൽ ഓർത്തെടുക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഡിവൽ കോഡിംഗ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. പടവുകളിൽ എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. സ്റ്റേ ട്യൂൺ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വരും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോ പ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 599, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
8: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
9: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
10: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
11: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
3: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: പടവുകൾ, ഫോർ ദ ഫ്യൂച്ചർ.
6: യെസ്, അങ്ങനെ പടവുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ RJ അനൂഷ. അപ്പോ കുട്ടികൾ പഠനത്തിൽ ശ്രദ്ധിക്കാനായിട്ട്, പഠനത്തിൽ ഒരു ഇൻട്രസ്റ്റ് വരാനായിട്ട് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ചധികം സ്റ്റഡി ടിപ്സുകളായിരുന്നു ഞാനിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അടുത്തായിട്ട് നമുക്കൊരു കോഴ്സിനെ പറ്റിയൊരു ഡീറ്റെയിൽ ആയിട്ട് കേട്ടാലോ. അതായത്, ലോകത്തെവിടെയും ധാരാളം തൊഴിലവസരങ്ങളുള്ള എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു കോഴ്സാണ് കേട്ടോ, ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ കോഴ്സ് എന്ന് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഈ ടൂറിസവും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും ഒക്കെ പ്രവർത്തനം എങ്ങനെ കാര്യക്ഷമമായിട്ട് നടത്താം എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ് കേട്ടോ. അപ്പൊ ഈ കോഴ്സിന്റെ ദൈർഘ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ, സാധാരണയായിട്ട് 1 വർഷം മുതൽ 2 വർഷം വരെയാണ് ഈ ഡിപ്ലോമ കോഴ്സിന്റെ കാലാവധി വരുന്നത്. അപ്പൊ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചിറങ്ങി ജോലി സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു കോഴ്സ് കൂടിയാണ് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ +2 പാസ്സായ ആർക്കും ഈ ഒരു കോഴ്സിൽ ചേരാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള താല്പര്യവും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടെങ്കിൽ കൂടുതൽ നന്നായിട്ട് ഈ ഒരു മേഖലയിൽ തിളങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു കോഴ്സിൽ പ്രധാനമായിട്ടും 4 മേഖലകളാണ് പഠിപ്പിക്കുന്നത്. ആദ്യത്തേത് ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസ് എന്ന് പറയും. അതായത്, ഗസ്റ്റുകളെ സ്വീകരിക്കുന്നതും ബുക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇതിൽ മെയിൻ ആയിട്ടും എടുത്തു പഠിപ്പിക്കുക. അതുകൂടാതെ ഫുഡ് പ്രൊഡക്ഷൻ, അതായത് പാചകവും കിച്ചൺ മാനേജ്മെന്റും. പിന്നെ ഫുഡ് ആൻഡ് ബെവറേജസ് സർവീസസ്, അതായത് റെസ്റ്റോറന്റുകളിലെയും ഇവന്റുകളിലെയും ഒക്കെ സർവീസ് രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യമാണ് പഠിപ്പിക്കുക. അതുകൂടാതെ ഹൗസ് കീപ്പിംഗ്, ഹോട്ടലിന്റെ ശുചിത്വവും അലങ്കാരവും ഒക്കെ പാലിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തൊഴിലവസരങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ 5-സ്റ്റാർ ഹോട്ടലുകൾ, നക്ഷത്ര ഹോട്ടലുകളിലൊക്കെ ലക്ഷറി റിസോർട്ടുകൾ, ആഡംബര ക്രൂയിസ് കപ്പലുകൾ, പിന്നെ എയർലൈൻ സർവീസുകൾ, പ്രമുഖ റെസ്റ്റോറന്റ് ശൃംഖലകൾ, ഇവയിലൊക്കെ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, ഷെഫ്, അല്ലെങ്കിൽ ഇവന്റ് മാനേജർ തുടങ്ങിയ നിരവധിയായിട്ടുള്ള തസ്തികകളിൽ നമുക്ക് ജോലി നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നാട്ടിലും വിദേശത്തും, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലും വൻ അവസരങ്ങളാണ് കേട്ടോ ഒരു കോഴ്സ് പഠിച്ചവരെ കാത്തിരിക്കുന്നത്. അപ്പോ ആളുകളോട് ഇടപഴകാനായിട്ട് ഇഷ്ടമുള്ള, യാത്രകളെയും പാചകത്തെയും മാനേജ്മെന്റിനെയും ഒക്കെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു മികച്ച കരിയർ ഓപ്ഷൻ തന്നെയാണ് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം ഹോസ്പിറ്റാലിറ്റി മേഖലയാണെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. ഈ ഒരു കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാം ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം
1: ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
2: സ്വയംവര സെൽസ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
4: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: എങ്ങോട്ടാ പോണ്ടത്
6: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജൻ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
9: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത അഭിനയ മികവുകൊണ്ട് പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയ The very talented actor. അധ്യാപന രംഗത്തു നിന്നും അഭിനയ രംഗത്തെത്തി 250 പര സിനിമകളിലൂടെ ഒട്ടനവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച സുധീർ കരമനയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: ഓഗസ്റ്റ് 23 രാവിലെ 10 മണി മുതൽ ആർജി ജീവിക്കപ്പോ.
1: ഹൃദയം
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: You are listening to Ashraya FM 90, Nadinuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
4: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: അപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പടവുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ പ്രവേശന പ്രോസസ്സും കോഴ്സ് ഫീസിനെ പറ്റിയും ഇനി കേട്ടറിയാം. അതായത് ഭൂരിഭാഗം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും 10-ാം ക്ലാസ് അല്ലെങ്കിൽ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ പ്രവേശനം നൽകുന്നത്. ചില പ്രമുഖ കോളേജുകളിൽ ചെറിയ എൻട്രൻസ് പരീക്ഷ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഉണ്ടാകാറുണ്ട്. ഇനി കോഴ്സ് ഫീസ് വരുന്നത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണെങ്കിലും 30,000 മുതൽ 1,00,000 വരെ സാധ്യതയുണ്ട്. ഇനി പ്രൈവറ്റ് കോളേജുകളിലാണെങ്കിൽ 1,00,000 മുതൽ 3,00,000 വരെയാണ് ഫീസ് വരിക. അതുകൂടാതെ ജനറൽ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ കൂടാതെ പ്രത്യേക മേഖലകളിൽ താല്പര്യമുള്ളവർക്ക് തിരഞ്ഞെടുക്കാവുന്ന കുറച്ച് കോഴ്സുകൾ കൂടി ഉണ്ട് കേട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതായത് സ്പെഷ്യലൈസേഷൻ ഡിപ്ലോമാസ്. ഇപ്പോൾ ഡിപ്ലോമ ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയും, അതായത് കുക്കിംഗിലും കിച്ചൺ മാനേജ്മെന്റിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കോഴ്സാണിത്. അപ്പോൾ ഈ ഷെഫൊക്കെ ആകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ട് നോക്കാൻ പറ്റിയ ഒരു കോഴ്സാണിത്. അതുകൂടാതെ ഡിപ്ലോമ ഇൻ ബേക്കറി, അതായത് ബേക്കറി വിഭവങ്ങൾ നിർമ്മിക്കാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണിത്. അതല്ല എങ്കിൽ ഡിപ്ലോമ ഇൻ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസ്, അതായത് കസ്റ്റമർ റിലേഷൻസ്, ബുക്കിംഗ്, റിസപ്ഷൻ മേഖലകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി അതുമല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫുഡ് ബെവറേജ് സർവീസ് എന്ന് പറയും, അതായത് ബാർ, റെസ്റ്റോറന്റ്, ഇവന്റ് സർവീസുകളൊക്കെയാണ് ഈ ഒരു കോഴ്സിലൂടെ പരിശീലിപ്പിക്കുന്നത്. ഇനി തൊഴിൽ മേഖലകളെയും സാലറിയെയും പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ പ്രധാന തൊഴിൽ മേഖലകൾ വരുന്നത് ഈ 5-star, 7-star ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെയാണ്. പിന്നെ അന്താരാഷ്ട്ര ക്രൂയിസ് കപ്പലുകൾ ഒരു ഓപ്ഷൻ ആണ്. അതുകൂടാതെ എയർലൈൻ പ്രൊഡക്ഷൻ ആൻഡ് ക്യാബിൻ ക്രൂ, പിന്നെ റെയിൽവേ ആൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസുകൾ, അത് മാത്രമല്ല കാറ്ററിംഗ് കമ്പനികൾ, പിന്നെ പ്രമുഖ റെസ്റ്റോറന്റ് ശൃംഖലകൾ, അതായത് KFC, മക്ഡൊണാൾഡ്സ് മുതലായ പ്രമുഖ റെസ്റ്റോറന്റ് ശൃംഖലകൾ, പിന്നെ ഇവന്റ് മാനേജ്മെന്റ് ഏജൻസികൾ, ഇവിടെയൊക്കെ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി സാലറിയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഫ്രഷേഴ്സിന് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് പ്രതിമാസം 15,000 മുതൽ 25,000 രൂപ വരെയാണ് കേട്ടോ. ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ പ്രതിമാസം 40,000 മുതൽ 80,000 വരെ സാലറി ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല ഭക്ഷണവും താമസവും ഒക്കെ സൗജന്യമായിട്ട് ലഭിക്കാറുമുണ്ട്. ഇനി ക്രൂസ് ഷിപ്പുകളിലാണെങ്കിൽ 60,000 മുതൽ 150,000 രൂപ വരെ ലഭിക്കാനായിട്ട് ഇവിടെ അവസരമുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കുറഞ്ഞ സമയം വേഗത്തിൽ ജോലി എന്നുള്ളതാണ്. ഒരു 3-4 വർഷത്തെ ഡിഗ്രി കോഴ്സുകളെ അപേക്ഷിച്ച് 1-2 വർഷം കൊണ്ട് പഠിച്ചിറങ്ങി നമുക്ക് ജോലി സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല സിദ്ധാന്തങ്ങളെക്കാൾ കൂടുതൽ പ്രായോഗിക പരിശീലനം, പ്രാക്ടിക്കലിനാണ്, അതുപോലെ വ്യക്തിത്വ വികസനത്തിന് മുൻഗണന നൽകുന്ന ഒരു കോഴ്സാണിത്. പിന്നെ ഗ്ലോബൽ എക്സ്പോഷർ, അതായത് വിദേശ രാജ്യങ്ങളിൽ എളുപ്പത്തിൽ ജോലി സാധ്യത നൽകുന്ന വിരലിലുണ്ടാവുന്ന മേഖലകളിൽ ഒന്നാണ് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പലരും കരുതുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് എന്നാൽ വെറും പാചകം പഠിക്കൽ മാത്രമാണ് എന്നുള്ളതാണ്. എന്നാൽ ഒരു വലിയ ഹോട്ടലിന്റെ റോയൽ ലുക്ക് മുൻനിർത്തുന്നത്, അത് മാത്രമല്ല വിദേശത്ത് നിന്നു വരുന്ന ഗസ്റ്റുകളോട് എങ്ങനെ പെരുമാറണം, ക്രൂയിസ് കപ്പലുകളിൽ എങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ജോലി ചെയ്യണം, ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ കോഴ്സ് കൂടിയാണ് കേട്ടോ ഇത്. പടവുകളിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
5: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന കലാകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടർ എന്നീ നിലകളിൽ ശ്രദ്ധേയനായി തന്റെ അഭിനയ മികവ് കൊണ്ടും ഹ്യൂമർ സെൻസ് കൊണ്ടും ഇന്നും നമ്മുടെ പ്രിയ താരമായി തുടരുന്ന ബിപിൻ ജോർജ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഉത്രാട ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
1: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം.

Once again, welcome back to Padavugal with me, RJ Anusha. അപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന പ്രധാന ജോലി തസ്തികകൾ ചുമതലകൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കേട്ടാലോ. ആദ്യം തന്നെ എടുത്തു പറയുന്നത് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആണ്. ഹോട്ടലിൽ എത്തുന്ന അതിഥികളെ സ്വീകരിക്കുക, ചെക്ക് ഇൻ ചെക്ക് ഔട്ട് നടപടികൾ കംപ്ലീറ്റ് ആക്കുക, പിന്നെ റൂം ബുക്കിംഗുകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചുമതല. അതുപോലെ തന്നെ ഹോട്ടലിന്റെ മുഖം എന്ന് അറിയപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് കേട്ടോ. ഫേസ് ഓഫ് ദി ഹോട്ടൽ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഈ മികച്ച ആശയവിനിമയ ശേഷിയും മാന്യമായിട്ടുള്ള പെരുമാറ്റവുമാണ് ഇവിടെ പ്രധാനമായിട്ടും വേണ്ടി വരുന്നത്. അടുത്തത് ഷെഫാണ്. അതായത് രുചികരവും ഗുണനിലവാരവും ഉള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുക, കിച്ചൺ വളരെ ശുചിത്വത്തോടു കൂടിയിട്ട് പരിപാലിക്കുക, പിന്നെ വിഭവങ്ങളുടെ പ്രസന്റേഷൻ ആകർഷകമാക്കുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. ഇവിടുത്തെ വളർച്ചാ സാധ്യതയെ പറ്റി പറയുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ഷെഫ് തസ്തികയിലേക്ക് ഉയരുന്ന സമയത്ത് മെനു ഡിസൈൻ ചെയ്യുന്നതും കിച്ചൺ ടീമിനെ നയിക്കുന്നതും ഒക്കെ ഇവരായിരിക്കും. അപ്പോ ഒരു ഷെഫായി കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഷെഫ് ആവുക എന്നുള്ളതാണ്. അതുകൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് F&B സർവീസ്, അതായത് ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് അസോസിയേറ്റ്സ്. അതായത് ഹോട്ടലുകളിലെ, റെസ്റ്റോറന്റുകളിലെ, ബാറുകളിലെ, ബാങ്കറ്റ് ഹാളുകള് എന്നിവിടങ്ങളിലൊക്കെ ഗസ്റ്റുകൾക്ക് ഭക്ഷണം വിളമ്പുക, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് സേവനം നൽകുക. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത പറയുകയാണെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും കൂടുതൽ ഉറപ്പുവരുത്തേണ്ട ഒരു തസ്തികയാണ് എന്നുള്ളതാണ്. മറ്റൊന്ന് ഹൗസ് കീപ്പിംഗ് ആൻഡ് സൂപ്പർവൈസർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആണ്. അതായത് ഹോട്ടൽ മുറികളുടെയും പൊതുസ്ഥലങ്ങളുടെയും ശുചിത്വവും അലങ്കാരവും ഒക്കെ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പണി. പിന്നെ ലോണ്ട്രി സർവീസുകളൊക്കെയും ഏകോപിപ്പിച്ചു കൊണ്ടുവരേണ്ടതും ഇവരുടെ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ്. അത് മാത്രമല്ല, ഇവരുടെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ അതിഥികൾക്ക് മികച്ച താമസാനുഭവം നൽകുന്നതിലും അതുപോലെ ഹോട്ടലിന്റെ അന്തസ്സ് നിലനിർത്തുന്നതിലും നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ബാങ്കറ്റ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ്. അതായത് ഹോട്ടലുകളിൽ നടക്കുന്ന വിവാഹങ്ങള്, കോർപ്പറേറ്റ് മീറ്റിംഗുകൾ, പാർട്ടികൾ തുടങ്ങിയിട്ടുള്ള ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ ആസൂത്രണം ചെയ്യുക, പ്ലാൻ ചെയ്യുക, പിന്നെ അത് സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ വരുന്നത്. ഇവരുടെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ മികച്ച മാനേജ്മെന്റ് കഴിവുകളും പിന്നെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി ആവശ്യമുള്ള ഒരു മേഖലയും കൂടിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ ആൾക്കാരാണെങ്കിലും പെട്ടെന്ന് നോക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല. മറ്റൊന്ന് ക്രൂയിസ് ലൈനർ ആൻഡ് എയർലൈൻ സ്റ്റാഫ് ആണ്. അതായത് ആഡംബര കപ്പലുകളിലോ വിമാനത്താവളങ്ങളിലോ വിമാനത്തിനുള്ളിലോ യാത്രക്കാർക്ക് ഭക്ഷണവും പിന്നെ മറ്റു ഹോസ്പിറ്റാലിറ്റി സേവനങ്ങളും ഒക്കെ നൽകുക എന്നുള്ളതാണ് ഇവരുടെ ചുമതലകൾ. ഇവരുടെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഉയർന്ന ശമ്പളം, ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള അവസരം നൽകുന്ന ഒരു തസ്തിക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ക്രൂയിസ് ലൈനർ ആൻഡ് എയർലൈൻ സ്റ്റാഫ് എന്ന് പറയുന്ന ഈ ഒരു ജോലി. അപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചാൽ ഹോട്ടലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല കേട്ടോ. റിസോർട്ടുകള്, എയർപോർട്ടുകള്, ആഡംബര ക്രൂയിസ് കപ്പലുകള്, പ്രമുഖ റെസ്റ്റോറന്റ് ശൃംഖലകള് എന്നിങ്ങനെ വിപുലമായിട്ടുള്ള ഒരു തൊഴിൽ ലോകമാണ് നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും പടവുകളിലൂടെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, കരിയർ വൈസ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. ഇന്നത്തെ പടവുകൾ വൈൻഡ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ഫയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി. ദ ടൈം ഈസ് 12 o'clock.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെ ഉള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 2 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0471 9090 4 0 4 2 9 1 9 0 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524 9090 9 0 9 0 9 5 2 6 6 4 9 0 9 0. അതുപോലെ തന്നെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനി ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ശനിയാഴ്ച, അതായത് ഇന്നത്തെ ദിവസം നമ്മൾ ആ ഭാഗ്യശാലിനി അനൗൺസ് ചെയ്യുന്ന ദിവസമാണല്ലേ. അപ്പോൾ ആ ലക്കി വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയം ആർക്കിടെക് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ കാസറ്റ് കഫി ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
5: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.

0: ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലക്സ് ഓണം 2026 ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
1: ലക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
0: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
0: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണമോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
7: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
8: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
9: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
10: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
11: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
12: യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
13: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 20 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ, നമസ്കാരം.
14: കേൾക്കുന്നില്ല, പാട്ട് തീർന്നു.
13: ഹലോ, കേൾക്കാമോ? ഓക്കെ, ആളെന്തൊക്കെയോ തിരക്കിലാണ് അവിടെ. ഓക്കെ, എനിവേ, എന്തായാലും നമുക്ക് ഒരുപാട് മെസ്സേജസ് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ചിന്ന ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് സുൽത്താന, ഞാൻ ചിന്നു. ഇന്ന് എനിക്ക് ജിലേബിയിലെ നല്ല മനോഹരമായിട്ടുള്ള ഞാനൊരു മലയാളി വെച്ച് തരുമോ, ഇത് എല്ലാ മലയാളികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ചിന്ന ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട്, ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് എന്തായാലും ചിന്ന ചേച്ചിക്ക് വേണ്ടിയിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികൾക്കും വേണ്ടിയിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ജിലേബി എന്ന സിനിമയിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാർ വരികൾ എഴുതി, ബിജി ബാൽസാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, പി ജയചന്ദ്രൻ സാർ പാട്ട് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഞാനൊരു മലയാളി എന്നൊരു പാട്ടല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കാത്തു ആണ്. കാത്തു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ഞാൻ കാത്തു. എനിക്ക് കണ്ണോട് കണ്ണായിടാം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് കാത്തു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാത്തുവിന് വേണ്ടിയിട്ട് മൃദുല വാര്യരും ജോബ് കുര്യനും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള കണ്ണോട് കണ്ണായിടാം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങളുടെ പാട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474291900 0974219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദ നമ്പർ 9526490909052669909.

0: ഓണം പൊളിക്കാം അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: 40 varshathe vishwastha parampariyavumayi New Padma Textiles, ladies wear, kids wear, men's wear, wedding wears thodangi athyugran collections inde one shekharam. New Padma Textiles, opposite to KMK Hospital, Kunnikode.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടാരക്കര ഓണനാവട്ടം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
3: എങ്ങോട്ടാ പോകേണ്ടത്
4: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ
5: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
7: ഞാൻ ഈ കോളമുക്കാ കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
8: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലമായതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
7: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
8: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
7: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ?
8: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
7: ഒന്ന് പോ മനുഷ്യ.
1: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
9: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
10: എന്ത് പറ്റി?
9: അറിഞ്ഞില്ലേ, നന്ദിര ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: ഗോപു നന്ദിര ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
1: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
12: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
13: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. അപ്പൊ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
14: ഹലോ, നമസ്കാരം മോളെ.
13: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
14: ഇത് ശാന്ത ചേച്ചിയാണ്.
13: ഓക്കെ ശാന്ത ചേച്ചി, എവിടെയാണ്, എന്തൊക്കെയാണ് വിശേഷം?
14: അംഗൻവാടിയിലാണ്. നല്ല വിശേഷം, മഴയാണ് മോളെ, ഭയങ്കര മഴ.
13: അവിടെ നല്ല മഴയുണ്ടല്ലേ?
14: നല്ല മഴയുണ്ട്.
13: ഓക്കെ, അപ്പൊ നമ്മുടെ ശ്രേയക്കുട്ടിയൊക്കെ എന്തോ പറയുന്നു?
14: സുഖമായിട്ടിരിക്കുന്നു, ചോറ് കഴിക്കാനുള്ള തന്ത്രപ്പാടിലാണ്.
13: ആണല്ലേ, അപ്പൊ ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതെല്ലേ. ഓക്കെ, അപ്പൊ പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഓണാക്കി എവിടെ വരായി?
14: നമ്മുടെ RJ ഗ്രൂപ്പിലെ എല്ലാവർക്കും ഹാപ്പി ഓണം.
13: ഓ, എല്ലാവർക്കും ഹാപ്പി ഓണം. ചേച്ചിക്കും നമ്മളുടെ കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ശ്രീകുട്ടിന് ഇപ്പൊ അടുത്തില്ല, ശ്രീകുട്ടിനോട് അന്വേഷണം എന്തായാലും പറയാട്ടോ. ഓക്കെ,
14: അപ്പൊ
13: ഓണക്കോടിയൊക്കെ നമ്മളിങ്ങനെ എടുത്തെടുത്ത് വരുന്നു. അതെ അതെ. ഓക്കെ ചേച്ചി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? ഓക്കെ, ഉറപ്പായിട്ടും വെച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കിനും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ?
14: എല്ലാവർക്കും, കേൾക്കുന്ന എല്ലാ മലയാളികൾക്കും. ഓണം മുൻകൂറായിട്ട് ഞാനൊരു അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും പറയുകയാണ്.
13: അതെ അതെ അതെ. അപ്പൊ എന്തായാലും ചേച്ചി, ഈ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നഗക്ഷരത്തിലെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരാട്ടോ. താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്നത് നഗക്ഷതം എന്ന സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ജയചന്ദ്രൻ സാറൊക്കെ ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ട് എന്തായാലും ചേച്ചിക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗ്രീഷ്മ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ഹാപ്പി ഓണം ചിലമ്പുലിക്കാറ്റ് ഡെഡിക്കേറ്റഡ് ടു മൈ ഹസ്ബൻഡ് സമ്പത് ബൈ ഗ്രീഷ്മ എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഹാപ്പി ഓണം പറയുകയാണ്. അപ്പൊ എന്തായാലും ചേച്ചിയുടെ എല്ലാമായ ഹസ്ബൻഡ് ആയിട്ടുള്ള സമ്പത് ചേട്ടന് വേണ്ടിയിട്ട് ചിലമ്പുലിക്കാറ്റ് എന്ന മനോഹരമായിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. സി ഐ ഡി മൂസ എന്ന സിനിമ കണ്ടിട്ടുള്ള എല്ലാ മലയാളികൾക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെയാണ് ചിലമ്പുലിക്കാറ്റ് എന്ന പാട്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാമായ വിദ്യാസാഗർ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ഗിരീഷ് പുത്തഞ്ചേരി സർ വരികൾ എഴുതി, ഉദിത് നാരായണൻ സർ ആൻഡ് സുജാത ചേച്ചി തീർന്നു പാടിയ മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് ചേച്ചിയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കും വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട്. ടു ദ നമ്പർ 0474291090947219 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909562669090. So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyatankara, Kottarakara, Karunagappally.
4: Everkum Kottarakara Glory Footwear inde hrudayam niranja onaashamsakal.
0: Everkum Kottarakara Chilanga Real Estate inde hrudayam niranja onaashamsakal.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. ആ എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
10: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1

0: പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: വേഗതയേറിയ വിരലുകളാൽ കീബോർഡിൽ വിസ്മയം തീർത്തു നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദ പ്രിൻസ് ഓഫ് പിയാനോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത ലോകത്ത് സജീവമായി മാറി. മ്യൂസിക് കമ്പോസർ, കീബോർഡ് പ്ലെയർ എന്നീ നിലകളിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച ദ മൈസ്ട്രോ സ്റ്റീഫൻ ദേവസി എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്ന് രാത്രി 7 മുതൽ RJ ഏലക്കുട്ടിയോടൊപ്പം.
5: ഹായ്, നമസ്കാരം. ആശ്രയ FM-ലെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.
4: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
7: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട കാജി പട്ടു സാരിയും കിട്ടും.
8: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
9: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
10: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
11: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് തുടക്കം. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ക്ലോർഫെനിറാമിനും ഫെനൈപ്രിനും അടങ്ങിയ മരുന്നുകൾ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. യമൻ സൊമാലിയ തീരങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ വാണിജ്യ കപ്പലുകളിലെ 22 ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴയിലെ പുന്നമടക്കായൽ. ഉദ്ഘാടനം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേരിടും. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗം ഇന്നും കായിക മന്ത്രിമാരുടെ യോഗം നാളെയുമാണ് നടക്കുന്നത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാധവ്യയുടെ അധ്യക്ഷതയിലാണ് യോഗം. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. 22 ഇന്ത്യൻ നാവികർ ഉൾപ്പെട്ട 2 വാണിജ്യ കപ്പലുകൾ യമൻ സൊമാലിയ തീരങ്ങളിൽ വച്ച് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ യാത്രക്കാർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു. നാവികരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഇന്ത്യ അതീവ പ്രാധാന്യമാണ് നൽകുന്നതെന്നും ഹൈക്കമ്മീഷൻ പറഞ്ഞു. വിഷയത്തിൽ സൊമാലിയൻ സർക്കാരുമായി ആശയവിനിമയം നടത്തിയതായും ഹൈക്കമ്മീഷൻ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. ക്ലോർഫെനിറാമൈൻ മാലേറ്റ്, ഫെനൈൽപ്രിൻ ഹൈഡ്രോക്ലോറൈഡ് എന്നിവ അടങ്ങിയ മരുന്നുകൾ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി നിർമ്മിക്കുന്നതിനും വിതരണത്തിനും കേന്ദ്ര സർക്കാർ നിയന്ത്രണം.

0: ഏർപ്പെടുത്തി. ഇവ അടങ്ങിയ മരുന്നുകൾ ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി. കൂടാതെ ഇവ അടങ്ങിയ മരുന്നുകളിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നും മന്ത്രാലയം നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകി. 57-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ആദ്യയോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ അധ്യക്ഷത വഹിച്ചു. നവംബർ 20 മുതൽ 28 വരെ ഗോവയിലാണ് 57-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള. വിശദാംശങ്ങളിലേക്ക്.
1: ലോകോത്തര അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്ന നിലയിലുള്ള IFFA പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം ചർച്ച ചെയ്തു. യുവവിദ്യാർത്ഥികൾക്കും പുതുതായി രംഗത്തുവരുന്ന ചലച്ചിത്ര പ്രവർത്തകർക്കും ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ശ്രദ്ധിക്കപ്പെടാത്ത പ്രതിഭകൾക്കും കൂടുതൽ അവസരം നൽകേണ്ടതിന്റെ പ്രാധാന്യം കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ യോഗത്തിൽ പരാമർശിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച സിനിമകളും പ്രമുഖ സർഗാത്മക പ്രതിഭകളെയും ഇന്ത്യയിലെത്തിച്ച് മേളയുടെ അന്താരാഷ്ട്ര പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ വളർന്നുവരുന്ന സർഗാത്മക സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യൻ അന്താരാഷ്ട്ര സർഗാത്മക സമൂഹങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുമുള്ള പ്രധാന വേദിയായി IFFA പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറി ചഞ്ചൽ കുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്രാമീണ മേഖലയിലെ വനിതാ സംരംഭകത്വം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപിപ്പിക്കുന്നതിനുമായി ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന് കീഴിലുള്ള കാർഷികേതര ഉപജീവന ഘടകത്തിലെ ശുപാർശകൾ ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രത്യേക സമിതി ഡൽഹിയിൽ അവലോകനം ചെയ്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള ഗ്രാമീണ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വിപുലീകരിക്കുന്നതിനും ചെറുകിട സ്വയം സഹായ സംഘ സംരംഭങ്ങളെ കൂടുതൽ വികസന സാധ്യതയുള്ള ബിസിനസ്സുകളാക്കി ഉയർത്തുന്നതിനുമുള്ള മാർഗങ്ങൾ രൂപപ്പെടുത്തുകയായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വേർപെടുത്താനുള്ള തീരുമാനം ഏകപക്ഷീയമാണെന്ന് കേരളം മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതുമൂലം പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഗണ്യമായി കുറയുമെന്നും അടിയന്തര പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും കത്തയക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. നാടകം ആവേശകരമായ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനും ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യാതിഥിയാകും. പുന്നമടക്കായിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ സെപ്റ്റംബർ 5 രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാജ്യത്തെ 48 അധ്യാപകരാണ് പുരസ്കാരത്തിന് അർഹരായത്. പുരസ്കാരത്തിന് അർഹനായ കേരളത്തിലെ പുഴാതി GUP സ്കൂൾ പ്രധാനാധ്യാപകൻ KP സുനിൽകുമാർ ആകാശവാണി വാർത്തകളോട്.
3: ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരത്തിന് അർഹനായതിലേറെ സന്തോഷിക്കുകയാണ്. കാരണം കഴിഞ്ഞ 33 വർഷക്കാലത്തെ അധ്യാപനത്തിനിടയിൽ കുട്ടികളോടൊപ്പവും വിദ്യാലയത്തോടൊപ്പവും ചേർന്ന് നിന്നതിന്റെ ഒരു പ്രതിഫലമാണ്, അല്ലെങ്കിൽ അതിന് കിട്ടിയ ഒരു അംഗീകാരമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദേശീയ അധ്യാപക അവാർഡിന് അപേക്ഷിച്ച ആ എന്റെ നോമിനേഷൻ വന്ന് ഉള്ള പ്രസന്റേഷനിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഫോർ ദ പീപ്പിൾ എന്നാണ്. കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നുള്ള തരത്തിലാണ് എൻ്റെ പ്രസന്റേഷൻ ഉണ്ടായിരുന്നത്. തീർച്ചയായും അത് സാർത്ഥകമായി സന്തോഷമുണ്ട്.
0: കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അസം, സിക്കിം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ മേഖലകളിൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി, ഗായത്രി ഗോപീചന്ദ് സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേരിടും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യം ക്വാർട്ടറിൽ ചൈനയോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡി രണ്ടാം സ്ഥാനത്താണ്. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ആരംഭിക്കും. ഇന്ത്യൻ സമയം രാവിലെ 10 മുതൽ കൊളംബോയിലാണ് മത്സരം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. EPF ആനുകൂല്യങ്ങൾക്ക് പുറത്തുള്ള തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി എംപ്ലോയീസ് എൻറോൾമെന്റ് ക്യാമ്പയിൻ 2026 പ്രയോജനപ്പെടുത്തണമെന്ന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിച്ചു. തൊഴിലുടമകൾ സ്വമേധയാ നിയമങ്ങൾ പാലിക്കുന്നതിനും യോഗ്യരായ തൊഴിലാളികൾക്ക് പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ, ഇൻഷുറൻസ് എന്നിവയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമായാണ് ഈ പ്രചാരണം ലക്ഷ്യമിടുന്നത്. ഈ വർഷം ഒക്ടോബർ 31 വരെ ക്യാമ്പയിൻ നിലവിലുണ്ടാകുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഝാർഖണ്ഡിൽ JPSC, JSSC നിയമന പരീക്ഷകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം രൂക്ഷമായി. റാഞ്ചി, ഗിരിഗഡ്, ഹസാരിബാഗ് എന്നിവിടങ്ങളിൽ ഇന്നലെ വൈകിട്ട് വിദ്യാർത്ഥി പ്രതിഷേധക്കാരും ഝാർഖണ്ഡ് മുക്തി മോർച്ച പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. റാഞ്ചിയിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരെ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. പ്രവർത്തകരും പോലീസും പ്രതിഷേധക്കാരെ കൈയേറ്റം ചെയ്തതായി വിദ്യാർത്ഥി നേതാക്കൾ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധക്കാരിൽ ചിലർ നിശ്ചയിച്ച മാർഗം ലംഘിക്കുകയും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തതായി പോലീസ് ആരോപിച്ചു. ഹോർമൂസ് കടലിർക്ക് നിലവിൽ അമേരിക്കൻ പ്രദേശമാണെന്ന് അവകാശപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് തുടക്കം. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ക്ലോർഫെനിറാമിനും ഫെനൈഫ്രിനും അടങ്ങിയ മരുന്നുകൾ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. യമൻ, സൊമാലിയ തീരങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ വാണിജ്യ കപ്പലുകളിലെ 22 ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴയിലെ പുന്നമടക്കായൽ. ഉദ്ഘാടനം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി, ഗായത്രി ഗോപീചന്ദ് സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിഡ് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474291904 7 4 2 9 0 0 9 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 ചെയ്യേണ്ടതാണ്. ടു ദ നമ്പർ 9529640 9529640 അതുപോലെ തന്നെ കാസറ്റ് കഫേയിലെ എല്ലാ ലിസണേഴ്സും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യുമല്ലോ. അതായത് ഇന്നത്തെ ദിവസം നമ്മൾ ആ വിന്നറിനെ, ഈ വീക്കിലെ വിന്നറിനെ അനൗൺസ് ചെയ്യും. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയർസ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആംസോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കൃഷ്ണേന്ദു ആണ്. കൃഷ്ണേന്ദു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ഞാൻ കൃഷ്ണേന്ദു, വെട്ടം മൂവിയിലെ ഒരു കാതിലോല ഞാൻ കണ്ടില്ല സോങ് വെച്ച് തരുമോ, ഹാപ്പി ഓണം ചേച്ചി സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചാണ് കൃഷ്ണേന്ദു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൃഷ്ണേന്ദുവിന് വേണ്ടിയിട്ട് വെട്ടം സിനിമയിലെ ഒരു കാതിലോല ഞാൻ കണ്ടില്ല എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ബേണി ഇഗ്നേഷ്യൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ബി ആർ പ്രസാദ് സാർ വരികൾ എഴുതി, എം ജെ ശ്രീകുമാർ സാർ ആൻഡ് സുജാത ചേച്ചി ചേർന്ന് പാടിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് വെച്ച് തരുന്നതായിരിക്കും. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനഘയാണ്. അനഘ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ചേച്ചി, എനിക്ക് കോബ്ര സിനിമയിലെ തുമ്പി തുള്ളലേ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാണ് അനഘ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അനഘക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. കോബ്ര എന്ന സിനിമ കണ്ടുള്ള എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് തുമ്പി തുള്ളൽ എന്ന പാട്ട്. ഈ പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ എ ആർ റഹ്മാൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, നഖുൽ അഭിയൻകർ അതുപോലെ തന്നെ ശ്രേയാ ഘോഷാൽ ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കി, വിവേക് സാർ വരികൾ എഴുതിയ മനോഹരമായിട്ടുള്ള പാട്ടാണ്. അപ്പൊ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
1: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
0: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
2: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: നന്ദലൻ ജി മാർട്ട്
2: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
4: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
0: അടിപൊളി ഓണം ഓഫേഴ്സുമായി റോബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ലൂട്ടാത്തോയിൻ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോട് കൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റൂബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലമൺ, കൊട്ടാരക്കര. ഏവർക്കും റൂബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഈ വർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൻ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 36 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൻ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
5: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം and
3: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര. Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനെയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 19 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം.
6: ഹലോ.
3: ഹലോ, നമസ്കാരം അല്ലമീൻ, എവിടുന്നാ വിളിക്കുന്നേ? മാൽമേൽ നിന്ന് വിളിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്?
6: വീട്ടിലെല്ലാരും
3: ഉണ്ട്. അവിടെ ഓണമൊക്കെ ഇവിടം വരായി?
6: ഓണമൊക്കെ അടിപൊളിയാണ്.
3: അടിപൊളിയാണ്.
6: ആശ്രയ ടോമൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്.
3: അതെയല്ലേ, എന്നും കേൾക്കാറുണ്ട് അപ്പൊ പാട്ടൊക്കെ? എന്നും പാട്ട്, പാട്ടും പ്രോഗ്രാംസും ഒക്കെ കേൾക്കാറുണ്ട് അല്ലേ?
6: ഒരുപാട് പാട്ടുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്.
3: ആണല്ലേ,
6: ആശ്രയ മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ.
3: ആണല്ലേ, ഓക്കെ.
6: എനിക്ക് സുൽത്താന ചേച്ചി,
3: ഓ
6: സുൽത്താന തായ,
3: സുൽത്താന തായ്
6: ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു.
3: ആണല്ലേ, ഓക്കെ ഓക്കെ. അപ്പോ വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ചോ?
6: ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകുന്നില്ലേ, പക്ഷേ അനാമിക ചേച്ചിയെ വിളിച്ചായിരുന്നു.
3: അതെല്ലേ, ആണല്ലേ, പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, എല്ലാരടത്തും പറഞ്ഞിട്ടുണ്ട്. അല്ലമീൻ പറഞ്ഞൊരു പയ്യൻ ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി എന്നൊക്കെ എല്ലാരടത്തും പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
6: പറഞ്ഞിട്ടുണ്ട്.
3: അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പാട്ടൊന്നും ഇല്ലേ?
6: ഞാൻ പാട്ട് പാടാം.
3: എനിക്ക് പാടിക്കാം.

0: നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ.
1: നല്ലതായിട്ട് പാടിയോ?
0: ഓ ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? കാര്യസ മൂവിയിലെ
1: ഓണവില്ലിൽ തമ്പുരു വീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കൾ വിടരും വീടാണീ വീട്, കൂട്ടിക്കുടുംബത്തിൻ്റെ ആര് പാട്ട്?
0: ഓ, ബാക്കിയുടെ ഒക്കെ പാടാൻ വരും. എന്തുമേ നന്നായിട്ടോ, എന്തുമേ പാട്ടുകളൊക്കെ അറിയാലോ അപ്പൊ നന്നായിട്ട്. ഓക്കെ,
1: എല്ലാം പാട്ടുകളും അറിയാം.
0: ഓക്കെ, അപ്പൊ ഈ പാട്ട് ഇന്ന് ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ഡെഡിക്കേറ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പിന്നെ ആശ്രയ എസ്റ്റോമിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ, അപ്പൊ താങ്ക്യൂടാ, താങ്ക്യൂ, താങ്ക്യൂ സോ മച്ച്. ഇനിയും വിളിക്കണം കേട്ടോ.
1: ഇനിയും വിളിക്കും.
0: ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് അല്ലമീനാണ്. അല്ലമീൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഓണവില്ലിൻ തമ്പുരം വീട്ടും എന്ന പാട്ടാണ്. കാര്യസൻ എന്ന സിനിമയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് അല്ലമീൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് ഈ പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ബേണി ഇഗ്നേഷ്യൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, കൈതപ്പുറം സാർ വരികൾ എഴുതി, മധു ബാലകൃഷ്ണൻ സാർ, പി വി പ്രീത ചേച്ചി ആൻഡ് തുളസി യതീന്ദ്രൻ സാർ ഇവരെല്ലാവരും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് അല്ലമീൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അജാസ് ആണ്. അജാസ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് സുൽത്താന അക്ക, ഹലോ ആസ്ട്രിയ എഫ്എം 90, ഞാൻ അജാസ്. എനിക്ക് ജുനൂൻ എന്ന പാട്ട് ഒന്ന് ഇട്ട് തരുമോ എന്ന് ചോദിച്ചാണ് അജാസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അജാസിന് വേണ്ടി ഹറാൻ ഷാ ആൻഡ് ഫാത്തിമ ജഹാൻ ചേർന്ന് പാടി അലി നജി സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, വരികൾ എഴുതി മനോഹരമാക്കിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ് നമ്മുടെ അജാസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അജാസിന് വേണ്ടിയിട്ട് ജുനൂൻ എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474291090 0974219909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദ നമ്പർ 9526490909562669.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഞാൻ ഈ കോളേമുക്കാ കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
5: എന്റെ ബമ്പർ എന്നവരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലമായതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
4: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
5: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
4: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ?
5: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
4: ഒന്ന് പോ മനുഷ്യ.
6: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
7: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോണ്ടാക്ട് 82 81 82 18 02.
8: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
9: നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
7: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
9: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
10: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
11: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
12: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
11: ഒരുമിച്ചായിട്ടാണോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
11: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
3: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771717.
8: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
9: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിലൂടെ ഒരു ജനതയെ മുഴുവൻ ആഴത്തിൽ ചിന്തിപ്പിച്ച എഴുത്തുകാരി. KGF എന്ന ഒറ്റ സിനിമയിലൂടെ റോക്കി ഭായിയെ പോലും ശബ്ദം കൊണ്ട് വിറപ്പിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. 170 പരം സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ഡൈവേഴ്സിറ്റിയിൽ ആക്ട്രസ് ലെന എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
11: ആവശ്യത്തിലധികം സ്വർണ്ണമുണ്ടോ നിന്റെ അടുത്ത്?
12: ഈ ദേശത്തിന് എത്ര കടമുണ്ടെന്ന് പറയണം, തീർത്തുകളെ.
11: വിലയ്ക്ക് വാങ്ങാൻ വന്നതോ വിരട്ടാനോ?
10: കേൾക്കാം അവിട്ടം ദിനത്തിൽ വൈകിട്ട് 4 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
13: ഹായ്, ഞാൻ ലെന. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബ് ഓണം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
14: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
15: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
16: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
17: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
18: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
19: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
18: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
20: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
8: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രെ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണമോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
21: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
22: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
23: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, RJ സുൽത്താനിയാണ്. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
24: ഹലോ,
23: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
24: നമസ്കാരം, സജി സംസാരിക്കുന്നു.
23: സജി ചേച്ചി, എവിടെ നിന്നാ വിളിക്കുന്നേ?
24: ഓടനാവട്ടത്ത്
23: നിന്നാണ് വിളിക്കുന്നത്. വീട്ടിലാരൊക്കെയുണ്ട്?
2: മക്കളൊക്കെ പുറത്താണ്. അപ്പൊ ഇങ്ങനെ ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളു വീട്ടില്. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചിട്ടൊന്നും ഇല്ല. അവിടെ മഴയൊക്കെ ഉണ്ടോ?
3: മഴ ചെറുതായിട്ടുണ്ട്.
2: അപ്പൊ നമ്മുടെ ഓണം എവിടം വരെ ആയി?
3: ഓണം പിള്ളേരാരും ഇല്ലാത്തോണ്ട് വലിയ വലുതായിട്ടൊന്നും ഇല്ല.
2: എങ്കിൽ നിങ്ങൾ രണ്ടുപേരൂടെ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് പൊക്കൂടെ? പിന്നെ അല്ല, ഇത്തവണത്തെ ഓണം നിങ്ങൾ രണ്ടുപേരൂടെ അങ്ങ് അടിച്ചു പൊളിക്കാൻ പോവാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കേണ്ടേ?
3: ഓമനാളെ കണ്ടു ഞാൻ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ.
2: ഓക്കെ, പാട്ട് പാടുന്നോ? പാട്ട് പാടുന്നില്ല, പക്ഷെ നമുക്ക് പാട്ട് കേൾക്കണം അല്ലേ? സിന്ദൂര ചിപ്പ് എന്ന സിനിമയിലെ പാട്ടല്ലേ? ഓക്കെ, ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പൊ താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് സജി ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് സിന്ദൂര ചെപ്പ് എന്ന സിനിമയിൽ ഒരു എവർഗ്രീൻ ആയിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. ഓമലാളി കണ്ടു ഞാൻ പൂങ്കിനാവിൽ എന്ന പാട്ടാണ്. നമ്മുടെ എല്ലാം എല്ലാമായി ദാസേട്ടൻ പാടി, യൂസുഫ് അലി കേച്ചേരി സാർ വരികൾ എഴുതി, ജി ദേവരാജൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സമ്പത്ത് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഐ എം സമ്പത്ത്, എല്ലാ മലയാളികൾക്കും ഹാപ്പി ഓണം. എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? പപ്പയുടെ സ്വന്തം അപ്പു സിനിമയിലെ ഓലത്തെമ്പത്തിരുന്ന് ഊഞ്ഞാലാടി പൈങ്കിളി എന്ന പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ടു അമ്മ ലളിത എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും സമ്പത്ത് ചേട്ടന്റെ ലളിതാമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലെ സൂപ്പർ ഹിറ്റ് പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിൽ നമ്മുടെ എല്ലാം എല്ലാമായ ജാനകി അമ്മ പാടി, ബിച്ചോ തിരുമല സാർ വരികൾ എഴുതി, ആൻഡ് ഇളയരാജ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പാട്ടാണല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. വിളിക്കാം ടു ദ നമ്പർ 0474219090 0474219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909562669.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത്

0: ഡിജിറ്റൽ എക്സ്പെർട്ട്
1: വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
5: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
2: എങ്ങോട്ടാ പോണ്ടത്
3: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ August 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
4: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ August 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില.

0: 40 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
1: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
2: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
3: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
5: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
5: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
7: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 54 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അഞ്ജലിയാണ്. അഞ്ജലി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ അഞ്ജലി. എനിക്ക് പഞ്ചാര പഞ്ച് എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് അഞ്ജലി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അഞ്ജലിക്ക് വേണ്ടിയിട്ട് ആലപ്പുഴ ചിംഖാന എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് പഞ്ചാര പഞ്ച് എന്ന പാട്ട്. ഈ പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ആന്റണി ദാസൻ ആൻഡ് വിഷ്ണു വിജയ് ചേർന്ന് പാടി, സുഹേൽ കോയ വരികൾ എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് അഞ്ജലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് വിളിക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിന് ഇന്നത്തെ ദിവസം നമ്മൾ അനൗൺസ് ചെയ്യും അല്ലേ. അതായത് നമുക്ക് അതിനുള്ള ടൈം ആയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വീക്കിലെ വിന്നർ ആരാണെന്ന് ചോദിച്ചാൽ ദ വിന്നർ ഈസ് അല്ലമീൻ. അപ്പൊ കൺഗ്രാറ്റുലേഷൻ അല്ലമീൻ. അപ്പൊ അല്ലമീനെ എന്തായാലും നമ്മുടെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്തവണ വിന്നർ ആയില്ലെന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. തിങ്കളാഴ്ച വീണ്ടും നമ്മുടെ കാസറ്റ് കഫേ ഇതേ സമയം ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ആ ഒരു ടൈമിൽ റീജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ ചോദിക്കാനായിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പൊ എന്തായാലും അല്ലമീനെ കാത്തിരിക്കുന്നത് കൊട്ടാരക്കര JM ആർക്കിടെക്ട്സ്, സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു കിടിലം ഗിഫ്റ്റാണ്. അപ്പൊ എന്തായാലും എനിക്കിന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതം എന്ന് പറയുന്നത് ഒരു പുഴ പോലെയാണ്. ചിലപ്പോൾ ശാന്തമായും മറ്റു ചിലപ്പോൾ അലറിയാർത്തും ഒഴുകുന്ന ഒരു മഹാപ്രവാഹം. കിളികളുടെ ചിലക്കിലും പൂക്കളുടെ സുഗന്ധവും നിറഞ്ഞ ഇരുവശങ്ങളിലെയും പച്ചപ്പിലൂടെ പ്രിയപ്പെട്ടവരുടെ കൈപിടിച്ച് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പങ്കുവച്ച് നാം ഓരോരുത്തരും ആ പുഴയിലൂടെ അങ്ങനെ ഒഴുകുകയാണ്. ഓർമ്മകളുടെ ഭണ്ഡത്തിൽ സ്നേഹത്തിന്റെ, കരുതലിന്റെ, ചേർത്ത് പിടിക്കലുകളുടെ ആയിരക്കണക്കിന് മുത്തുകൾ ഓരോ ദിവസവും നാം നിധി പോലെ സൂക്ഷിച്ചു വെക്കുന്നു. സന്ധ്യമയങ്ങുമ്പോൾ തിരിച്ചെത്താൻ ഒരിടമുണ്ടെന്നും അവിടെ കാത്തിരിക്കാൻ സ്നേഹം നിറഞ്ഞ മുഖങ്ങളുണ്ടെന്നുമുള്ള തിരിച്ചറിവാണ് നാളെയുടെ പുലരികളെ വരവേൽക്കാൻ നമുക്ക് കരുത്തേകുന്നത്. എന്നാൽ എല്ലാവരുടെയും ജീവിതയാത്ര ഇത്രമേൽ സുന്ദരമാണോ? ഈ മഹാപ്രവാഹത്തിൽ എവിടെയോ വെച്ച് പിടിവിട്ടു പോകുന്ന ചില കൈകളുണ്ട്. തങ്ങളുടെ തെറ്റുകൊണ്ടല്ലാതെ കാലത്തിന്റെ ക്രൂരമായ ഏതോ നിമിഷത്തിൽ ജീവിതത്തിന്റെ നെറുകയിൽ നിന്ന് പെരുവഴിയുടെ ഇരുളിലേക്ക് എടുത്തെറിയപ്പെട്ടവർ. സ്വപ്നങ്ങൾ നെയ്തു കൂട്ടേണ്ട പ്രായത്തിൽ അച്ഛന്റെയോ അമ്മയുടെയോ ഒരു വാത്സല്യം പോലും ഏൽക്കാതെ സ്നേഹം എന്നത് ഒരു കേട്ടുകേൾവി മാത്രമായി പോയ ചില കുഞ്ഞു ശലഭങ്ങൾ, ഒരു പുഞ്ചിരിയുടെ വെളിച്ചം പോലുമില്ലാതെ അവരുടെ ലോകത്ത് കണ്ണീരിന്റെ ഉപ്പുരസം മാത്രമേ ഉള്ളൂ. മറുവശത്ത് തങ്ങളുടെ ചോരയും നീരും നൽകി വളർത്തി വലുതാക്കിയവർ ഒരു നാൾ തിരിഞ്ഞു നടക്കുമ്പോൾ നെഞ്ചു പൊട്ടിപ്പോകുന്ന വേദനയോട് പകച്ചു നിൽക്കുന്ന വാർദ്ധക്യങ്ങൾ. ഓർമ്മകളുടെ സായാഹ്നത്തിൽ സ്വന്തം വീടിന്റെ പടിയിറങ്ങേണ്ടി വരുമ്പോൾ അവരനുഭവിക്കുന്ന ശൂന്യതയ്ക്ക് ഈ ഭൂമിയോളം തന്നെ ഭാരമുണ്ട്. ഇനിയുമുണ്ട് ചിലർ. ലോകത്തിന്റെ തിരക്കുകൾക്കും വേഗങ്ങൾക്കും ഇടയിൽ എവിടെയോ വെച്ച് മനസ്സിലെ ചിന്തകളുടെ താളം തെറ്റിപ്പോയവർ. സ്വന്തം പേരോ നാടോ ഒറ്റവരോ ആരെന്നറിയാതെ വഴിയോരങ്ങളിൽ അലയുന്ന നിഷ്കളങ്ക ജന്മങ്ങൾ. വിശപ്പും ദാഹവും നോവും പങ്കുവെക്കാൻ ഭാഷയില്ലാത്തവർ. സ്നേഹിക്കാൻ മറന്നുപോയ ഈ ആധുനിക ലോകത്ത് അവർക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം വിലാസങ്ങൾ മാത്രമല്ല, ഇരുളിൽ ചേർത്തു പിടിക്കാൻ ഒരു കരുതലിന്റെ കരം കൂടിയാണ്. ഈ ഭൂമിയിൽ ഇനിയൊരിക്കലും തങ്ങൾക്കായി ഒരു വസന്തം പൂക്കില്ലെന്ന് കരുതി പ്രതീക്ഷകളുടെ അവസാനത്തെ തിരുനാളവും അണഞ്ഞുപോയ ആ ജീവിതങ്ങളിലേക്ക് ഒരു വെളിച്ചം കടന്നു വരില്ലെന്ന് നാം കരുതുമ്പോഴാണ് സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു വാതിൽ അവർക്കായി തുറക്കപ്പെടുന്നത്. അനാഥത്വത്തിന്റെ പൊള്ളുന്ന പകൽ ചൂടിൽ തളർന്നു വീഴുന്നവർക്ക് കാരുണ്യത്തിന്റെ കുളിർമഴയായി വലിയൊരു തണൽ മരമായി വിരിഞ്ഞു നിൽക്കുന്ന ഒരു മഹാവിസ്മയം. രക്തബന്ധങ്ങളെക്കാൾ വലുതാണ് സ്നേഹബന്ധമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത് പ്രതീക്ഷകൾ അസ്തമിച്ച ആയിരങ്ങൾക്ക് അമ്മയുടെ വാത്സല്യത്തോടെ ഭയമൊരുക്കുന്ന ഒരു സ്വർഗഭവനം. കണ്ണീർപ്പാടുകൾ മായ്ച്ചു കളഞ്ഞ് വേരറ്റു വീടാൻ പോകുന്ന ഈ ജന്മങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന പുണ്യസ്ഥലമാണ് ആശ്രയ സങ്കേതം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18.
5: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
6: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
9: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകളായി ലക്ഷക്കണക്കിന് ആളുകളുടെ നാവിലും മനസ്സിലും രുചിയുടെ മാന്ത്രികത തീർത്ത പാചക പ്രതിഭ കലോത്സവ വേദികളിലെ പാചകപ്പുരയിൽ നിന്നും സ്നേഹം ചാലിച്ച് മലയാളികൾക്ക് അന്നമൂട്ടിയ പാചക കുലപതി പഴയിടം മോഹനനമ്പൂതിരി എത്തുന്നു ആശ്രയ FM 90.

0: ആർ ജെ സുൽത്താനോടൊപ്പം.
1: ഞാൻ പഴയുടെ മോഹനൻ നമ്പൂതിരി. ഈ വരുന്ന ഉത്രാടനത്തിൽ ഞാനും എല്ലാ പ്രേക്ഷകർക്കും ഒപ്പം ഉണ്ട്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണം.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൂപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
5: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
6: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
8: ചിന്നൂസിനോടൊപ്പം 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
9: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്.
10: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
13: ഓരോ വീടിന്റെയും ഏറ്റവും വലിയ സമ്പത്ത് അവിടെ മുഴങ്ങുന്ന കുഞ്ഞുങ്ങളുടെ ചിരിയാണ്. മുറ്റത്തെ പൂമ്പാറ്റകൾക്കൊപ്പം പാറ നടക്കുന്ന, കൊഞ്ചിക്കൊഴയുന്ന വാക്കുകൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന ജന്മങ്ങൾ. ഒരു കുഞ്ഞിന്റെ കിളങ്ങുന്ന പാദസരങ്ങളുടെ നാദം കേൾക്കുമ്പോൾ ലോകത്തിലെ സകല സങ്കടങ്ങളും നാം മറന്നു പോകുന്നുണ്ട്. വീണു പോകുമ്പോഴുള്ള ഒരു ചെറിയ കരച്ചിലിൽ പോലും ഓടിയെത്തി വാരിപ്പുണർന്ന് നെഞ്ചോട് ചേർക്കാൻ അച്ഛനും അമ്മയും ഉണ്ടെന്നുള്ളത് ആ കുരുന്നുകൾക്ക് നൽകുന്ന സുരക്ഷിതത്വം എത്ര വലുതാണ്. ഓരോ കുഞ്ഞും വിരിയുന്ന പൂമുട്ടുകളാണ്. സ്നേഹവും ലാളനയും കിട്ടുമ്പോഴാണ് അവ കൂടുതൽ ഭംഗിയോടെ വിടർന്നുലയുന്നത്. എന്നാൽ ഈ ലോകത്ത് വിടരും മുൻപേ വാടിപ്പോകുവാൻ വിധിക്കപ്പെട്ട ചില പൂമുട്ടുകളുണ്ട്. പിറന്നു വീണപ്പോൾ തന്നെ അമ്മയുടെ ചൂടറിയാൻ ഭാഗ്യമില്ലാതെ പോയവർ, താരാട്ടുപാട്ടുകളുടെ ഈണമോ കുറുമ്പുകൾ കാട്ടുമ്പോൾ ശാസിക്കാൻ ഒരച്ഛന്റെ ശബ്ദമോ കേട്ടിട്ടില്ലാത്ത ചില കുഞ്ഞുങ്ങൾ, തെരുവോരങ്ങളിലോ ആരുമറിയാത്ത ഇരുൾ കോണുകളിലോ ഉപേക്ഷിക്കപ്പെട്ട ആ കുറുന്നു ജന്മങ്ങൾ, തങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുകയാണ്. കളിപ്പാട്ടങ്ങൾക്കും പുത്രുടുപ്പുകൾക്കും പകരം അവരുടെ ലോകത്ത് അനാഥത്വത്തിന്റെ വലിയൊരു ചോദ്യചിഹ്നം മാത്രമാണുള്ളത്. കണ്ണീർ വറ്റിത്തുടങ്ങിയ ആ കുഞ്ഞിക്കണ്ണുകൾ തിരയുന്നത് തന്നെ നെഞ്ചോട് ചേർക്കാൻ ഒരമ്മയുണ്ടായിരുന്നെങ്കിലോ എന്നായിരിക്കും. അങ്ങനെ സ്നേഹത്തിന്റെ 1000 മഴവില്ലകൾ വിരിയേണ്ട പ്രായത്തിൽ ഏകാന്തതയുടെ ഇരുളിൽ തപ്പിത്തടയുന്ന ആ പിഞ്ചോമനകൾക്ക് താരാട്ടായി താലോലമായി ഒരു സ്നേഹക്കൂടുണ്ട്. പിച്ചവെച്ച് നടക്കാനും അക്ഷരങ്ങൾ പഠിക്കാനും പാറിപ്പറന്ന് നടക്കാനും അവർക്കൊരു ആകാശമൊരുക്കുന്ന സ്ഥലമാണ് ആശ്രയ ശിശുഭവൻ. 18 വയസ്സുവരെയുള്ള പെൺകുഞ്ഞുങ്ങളെ അവരുടെ വേദനകളെയും നഷ്ടങ്ങളെയും സ്നേഹം കൊണ്ട് മായ്ച്ചു തുടച്ച് സ്വന്തം മക്കളെ പോലെ സംരക്ഷിക്കുന്ന ഇടമാണ് ഇവിടം. ഇവിടെ അവർക്ക് നഷ്ടപ്പെട്ട ബാല്യം തിരിച്ചു കിട്ടുന്നു, ഒപ്പം ഒരിക്കലും മങ്ങാത്ത ഒരു ഭാവിയും.
14: ഇവിടുത്തെ പ്രവർത്തനങ്ങളെ പറ്റി പറയുവാണെങ്കിൽ, ഇവിടെ ഇപ്പം ഉറ്റവരാലും ഉടയവരാലും ഉപേക്ഷിക്കപ്പെട്ട 1000-ൽ മേൽ ആൾക്കാരാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ തന്നെ ഉള്ളത്. ഇവിടെ 3 സെക്ഷനായിട്ടാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലെ ആൾക്കാരെ തരംതിരിച്ചിരിക്കുന്നത്. 3 സെക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം കുഞ്ഞുങ്ങളുടെ സെക്ഷനാണ്. അത് ഇപ്പൊ നമുക്ക് 1.5 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികളെയാണ് നമ്മള് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലെ മെയിൻ ആയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഫീമെയിൽ സെക്ഷനും മെയിൽ സെക്ഷനും ഉണ്ട്. ഈ ഒരു ആ ഓൾഡ് ഏജ് സെക്ഷനിൽ തന്നെ നമ്മൾ വീണ്ടും തിരിക്കുന്നുണ്ട്. അത് സൈക്കാട്രിക് ആയിട്ടുള്ള ഉള്ള ആൾക്കാരാണ് ഒരു 90% ആൾക്കാരും നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ വരുന്നത്. പിന്നെ വരുന്നത് പാലിയേറ്റീവ് കെയറിലുള്ള ആൾക്കാർ എന്ന് പറയുമ്പം കിടപ്പ് രോഗികളാണ്. അവശ്യ നിലയിൽ അവർക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ കിടപ്പ് രോഗികളായിട്ട് ഇവിടെ വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഡിസബിലിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ, ഭിന്നശേഷി വന്ന ആൾക്കാരും ഉണ്ട്. ഇവരെല്ലാവരും കൂടി ചേർത്തിട്ടാണ് നമുക്കിവിടെ ഈ ഒരു സ്ഥാപനത്തിൽ മാത്രം നമുക്ക് 1000 ആൾക്കാർ ഇവിടെ ഇപ്പം സംരക്ഷണത്തിലാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കലൈവരം ജോസാർ തന്നെയാണ്. പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജയകുമാർ ISR.
15: ആരോരുമില്ലാത്ത കുരുന്നുകൾക്ക് അച്ഛനായി അമ്മയായി സാന്ത്വനത്തിന്റെ കരുതൽ നൽകുന്ന ആ സ്നേഹത്തൊട്ടിലാണ് ആശ്രയ ശിശുഭവൻ.

0: നമ്മുടെ ഭാഗ്യയിൽ ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
1: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
0: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
1: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
0: അതുപിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
3: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
4: നെക്സാ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
5: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോട കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓർമ്മയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാള് ഏവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
6: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
7: എന്ത് പറ്റി?
6: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: ഗോപു നന്ദന ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
0: വേഗതയേറിയ വിരലുകളാൽ കീബോർഡിൽ വിസ്മയം തീർത്തു നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദ പ്രിൻസ് ഓഫ് പിയാനോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത ലോകത്ത് സജീവമായി മാറി. മ്യൂസിക് കമ്പോസർ, കീബോർഡ് പ്ലെയർ എന്നീ നിലകളിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച ദ മൈസ്ട്രോ സ്റ്റീഫൻ ദേവസി എത്തുന്നു ആസ്പ്രയായ ഫ്രം 90. കേൾക്കാം ഇന്ന് രാത്രി 7 മണി മുതൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.
8: ഹായ്, നമസ്കാരം. ആശ്രയ FM-ലെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, പൈപ്പോണം.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: എങ്ങോട്ടാ പോണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു 1.5 പർച്ചേസ് ചെയ്യാൻ പോവാ.
6: ഓക്സിജനിൽ ഒരു 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
8: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
9: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
10: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
11: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
13: ഓരോ പകലിനും ഒരു സന്ധ്യയുണ്ട് എന്നത് പ്രകൃതിയുടെ മാറ്റാനാവാത്ത നിയമമാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതവും. യൗവനത്തിന്റെ തിളപ്പിൽ സ്വപ്നങ്ങൾക്ക് പിറകെ നമ്മൾ പായുമ്പോൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാലമുണ്ട്. വാർദ്ധക്യം. ഒരായുസ് മുഴുവൻ തന്റെ മക്കൾക്കായി, കുടുംബത്തിനായി മെഴുകുതിരി പോലെ ഒരുക്കി തീർന്നവരാണ് ഓരോ അച്ഛനും അമ്മയും. മക്കളുടെ ഒരു ചെറിയ സങ്കടത്തിൽ പോലും നെഞ്ചുരുകിയവർ, തങ്ങളുടെ ചോരയും നീരും നൽകി അവരെ വളർത്തി വലുതാക്കിയവർ. ജീവിതയാത്രയുടെ അവസാന കാലത്ത് പേരക്കുട്ടികളുടെ കളിച്ചിരികൾ കണ്ട് പഴയകാല ഓർമ്മകളായി വിറക്കി മക്കളുടെ സ്നേഹത്തണലിൽ ശാന്തമായി വിശ്രമിക്കാനാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ സായാഹ്നങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ശാന്തമാണോ? തിരക്ക് പിടിച്ച ഇന്നത്തെ ലോകത്ത് പലർക്കും സ്വന്തം മാതാപിതാക്കൾ ഒരു വലിയ ഭാരമായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തന്നെ കൈപിടിച്ചു നടത്തിയവർക്ക് ഒന്നു വീഴ്ച പോകുമ്പോൾ താങ്ങാൻ മറന്നു പോകുന്ന മക്കൾ, ഒടുവിൽ വിറയാർന്ന കൈകളോടെ മങ്ങിയ കാഴ്ചകളോടെ സ്വന്തം വീടിന്റെ പടിയിറങ്ങേണ്ടി വരുന്നവരുടെ വേദനകൾക്ക് ഈ ഭൂമിയേക്കാൾ ഭാരമുണ്ട്. തെരുവോരങ്ങളിലും ആശുപത്രി വരാന്തകളിലും അമ്പലമുറ്റങ്ങളിലും തനിച്ചാക്കപ്പെട്ടവർ, ഹൃദയം നുറങ്ങുന്ന സങ്കടങ്ങൾ ഉള്ളിലൊതുക്കുമ്പോഴും തന്റെ മക്കൾ ഒരു നാൾ തന്നെ അന്വേഷിച്ച് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ജന്മങ്ങളെ കാണുമ്പോൾ ആരുടെ കണ്ണുകളാണ് നിറയാത്തത്? ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട് വാത്സല്യത്തിന്റെ ഒരു തലോടലിനായി ദാഹിക്കുന്ന ആ വാർദ്ധക്യങ്ങൾക്ക് ഇനിയൊരു തിരിച്ചുപോക്കില്ലെന്ന് തോന്നുമ്പോഴാണ് സ്നേഹത്തിന്റെ പുതിയൊരു ലോകം അവർക്കായി തുറക്കപ്പെടുന്നത്. സ്വന്തം മക്കൾക്ക് വേണ്ടാത്തവർക്ക് മക്കളായി, സ്നേഹം നിഷേധിക്കപ്പെട്ടവർക്ക് സാന്ത്വനമായി, ആരും വേണ്ടാത്തവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഇടമാണ് ആശ്രയ വയോജന കേന്ദ്രം. അവരുടെ സങ്കടങ്ങൾക്ക് കാതോർത്ത് ഒരു മരുന്നായി, സാന്ത്വനമായി, ശിഷ്ടകാലം സമാധാനത്തോടെ ജീവിക്കാൻ സ്വർഗം പോലുള്ള ഒരു വീടാണ് ഇവിടെ. വാർദ്ധക്യത്തിന്റെ എല്ലാ ഒറ്റപ്പെടലുകളെയും മായച്ചു തുടച്ച് അവർക്ക് താങ്ങും തണലും സ്നേഹവും നൽകി ചേർത്തു പിടിക്കുന്ന പുണ്യ സങ്കേതമാണ് ആശ്രയ വയോജന കേന്ദ്രം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഇരുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. ൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
5: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
8: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
9: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് എത്ര വലിയൊരു അത്ഭുതമാണ്. നമ്മളെയൊക്കെ നമ്മളാക്കി മാറ്റുന്ന നമ്മുടെ ഉള്ളിലെ ഓർമ്മകളും ചിന്തകളും. എന്നാൽ ചിന്തകളുടെ ആ നൂലഴകൾ എവിടെയോ വെച്ച് പൊട്ടിപ്പോകുമ്പോൾ ഓർമ്മകളുടെ താളം

0: അവർക്ക് സങ്കടം വന്നാൽ കരയാനോ സന്തോഷം വന്നാൽ ചിരിക്കാനോ അറിയില്ല. ലോകത്തിന്റെ പരിഹാസങ്ങൾക്കും അവഗണനകൾക്കുമിടയിൽ കല്ലേറുകൊണ്ടും പരിക്കേറ്റും തെരുവുകളിൽ വീണുകിടക്കുന്ന ആ ശരീരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഈ ഭൂമിയിൽ ആരുണ്ട് എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ, അവിടെയാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന സാക്ഷാൽ മാലാഖമാരെ പോലെ ആശ്രയിലെ നഴ്സുമാരും മറ്റു പ്രവർത്തകരും കടന്നു വരുന്നത്. അവർക്കത് വെറുമൊരു തൊഴിലല്ല, മറിച്ച് ദൈവമേൽപ്പിച്ച ഒരു കാരുണ്യ സ്പർശമാണ്. ദിവസങ്ങളോളം കുളിക്കാതെ അസഹനീയമായ ദുർഗന്ധം വമിക്കുന്ന ശരീരങ്ങളെ, പുഴുവരച്ച മുറിവുകളെ അവർ യാതൊരറപ്പുമില്ലാതെ ചേർത്തു പിടിക്കുന്നു. ജടപിടിച്ച മുടിയിഴകൾ വെട്ടിയൊതുക്കി സ്നേഹത്തോടെ കുളിപ്പിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങൾ അണിയിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളെ പോലെ സ്വന്തം കൈകൾ കൊണ്ട് അവർക്ക് അന്നം വാരിക്കൊടുക്കുന്ന ആ പ്രവർത്തകരുടെ ത്യാഗത്തിന് മുന്നിൽ പകരം വയ്ക്കാൻ ലോകത്തിൽ മറ്റെന്താണ് ഉള്ളത്? ചിലപ്പോഴൊക്കെ സമനില തെറ്റിയ ആ മനുഷ്യർ അക്രമവാസനകൾ കാണിച്ചേക്കാം, ഉപദ്രവിച്ചേക്കാം. അപ്പോഴും ഒട്ടും ദേഷ്യപ്പെടാതെ ഒരമ്മയുടെ വാത്സല്യത്തോടെ അവരെ ശാന്തരാക്കുന്ന ആ നഴ്സുമാരുടെ പുഞ്ചിരിക്ക് സ്വർഗത്തിലെ പ്രകാശത്തേക്കാൾ തിളക്കമുണ്ട്.
1: കഴിവതും നമ്മൾ മെഡിസിൻ ഇവിടെ ഇല്ലാത്തതെല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചാണ്, ഒത്തിരി കോസ്റ്റ്ലി മെഡിസിൻസ് ആണ് പേഷ്യൻസിനൊക്കെ പോകുന്നത്. എല്ലാ പേഷ്യൻസും ഇവിടെ ഉണ്ട്, പ്രത്യേകിച്ച് കാർഡിയാക്ക് ഒക്കെ നല്ല കോസ്റ്റ്ലി മെഡിസിൻസ് ആണ്. പിന്നെ സൈക്കാട്രിക്കും കോസ്റ്റ്ലി ഇഞ്ചക്ഷൻസ് ഒക്കെയാണ് നമ്മളിവിടെ കൊടുക്കുന്നുള്ളത്. നമുക്കിവിടെ സ്ഥലം പോരായി കൊണ്ട് പേഷ്യൻസ് എല്ലാം പകുതി പേരും പ്രെയർ ഹോളിലും ഒക്കെയാണ് തറയിലാണ് കിടക്കുന്നത്. അപ്പം ഏതൊരു അനാഥനെയും കണ്ടാൽ ഉടനെ പോലീസുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ജോസാറിനെ ഫോൺ ചെയ്യും. ജോസാറ് സന്തോഷത്തോടെ ഇവിടെ വിളിച്ചു കൊണ്ടുവരും. സാർ ഒരു പേഷ്യന്റിനെയും എടുക്കത്തില്ല എന്ന് പറയത്തില്ല. ഏതവസ്ഥയാണെങ്കിലും, അതായത് ഇവിടെ കൊണ്ടുവന്ന് നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്ത് മരിക്കുന്ന പേഷ്യൻസ് ഉണ്ട്, പക്ഷെ ആരെയും സാർ അക്സെപ്റ്റ് ചെയ്യും.
0: ഇതുപോലെ ജീവിതം വഴിമുട്ടിയ ഇരുളിലാണ്ടുപോയ ഏകദേശം 2000 വരുന്ന മനുഷ്യരാണ് കലയപുരത്തെ ഈ സ്വർഗ ഭവനത്തിൽ സാന്ത്വനത്തിന്റെ പുതിയ വെളിച്ചം കണ്ടെത്തുന്നത്. വാർദ്ധക്യവും അനാഥത്വവും മനോനില തെറ്റിയവരും ഉൾപ്പെടെ ഇത്രയും വലിയൊരു കുടുംബത്തെ നെഞ്ചിലേറ്റ് നടത്തുന്ന ഈ പ്രസ്ഥാനം ഈ ഭൂമിയിലുള്ള കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ പുണ്യം എന്നത് കണ്ണുനീർ വീഴുന്നവന് ഒരു താങ്ങാകുക എന്നതു തന്നെയാണ്. സാന്ത്വനത്തിന്റെ അധ്യായങ്ങൾ അവസാനിക്കുന്നില്ല, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഏവർക്കും വൈഎസ് ഹാർഡ്വെയേഴ്സ് ആൻഡ് വൈഎസ് മെറ്റൽസിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
1: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026.
2: ദി ഓൾ ന്യൂ ടാറ്റ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
3: ലക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: അങ്ങുവാനക്കോണിൽ കിളിയെ, ചെറുതൊട്ട്, വെൺമതി തുടങ്ങി 100-ലധികം ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കിയ

0: ഓം ശാന്തി ഓഷാന എന്ന മൂവിയിലെ മന്ദാരമേ എന്ന പാട്ടിലൂടെ സംഗീത പ്രേമികളുടെ മനസ്സിൽ ഇടം നേടി. ഇന്നും ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ നമുക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ദി പോപ്പുലർ മലയാളം ലിറിസിസ്റ്റ് മനു മജീദ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90. കേൾക്കാം അവിട്ടം ദിനത്തിൽ രാവിലെ 7 മുതൽ RJ അനുഷയ്ക്കൊപ്പം.
1: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വെരി ഹാപ്പി ഓണം.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം പായ്പോണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
7: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
8: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിലൂടെ ഒരു ജനതയെ മുഴുവൻ ആഴത്തിൽ ചിന്തിപ്പിച്ച എഴുത്തുകാരി. KGF എന്ന ഒറ്റ സിനിമയിലൂടെ റോക്കി ഭായിയെ പോലും ശബ്ദം കൊണ്ട് വിറപ്പിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. 170 പരം സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ വേഴ്സറ്റൈൽ ആക്ട്രസ് ലെനയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
10: ആവശ്യത്തിലധികം സ്വർണം ഉണ്ടോ നിന്റെ അടുത്ത്?
11: ഈ ദേശത്തിന് എത്ര കടമുണ്ടെന്ന് പറയണം, തീർത്തുകളയാം.
10: വിലയ്ക്ക് വാങ്ങാൻ വന്നതോ വിരട്ടാനോ?
9: കേൾക്കാം അവിട്ടം ദിനത്തിൽ വൈകിട്ട് 4 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
12: ഹായ്, ഞാൻ ലെന. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബ് ഓണം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
2: എങ്ങോട്ടാ പോകേണ്ടത്
3: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജൻ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
4: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
6: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണമോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
7: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
8: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: കാറ്റൻ മൊഴി
10: റവാന കവിത.
9: യുവർ ഫേവറിറ്റ് തമിഴ് ഹിറ്റ്സ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
2: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
3: അതെ, നന്ദലജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
1: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. ഏവർക്കും YS ഹാർഡ്വെയർസ് ആൻഡ് YS മെറ്റൽസിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

കെ പി എസ് സി എന്ന പ്രശസ്തമായ നാടക ട്രൂപ്പിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന് പിന്നീട് ഒരുപാട് നല്ല സിനിമകളിലൂടെ മലയാളികളുടെ സ്വന്തമായി മാറിയ നടി. ഗ്രാനി, മുത്തശ്ശിയെ തുടങ്ങിയ ഷോർട്ട് ഫിലിമിലൂടെ വെബ് സീരീസുകളിലൂടെയും പ്രിയങ്കരിയായി മാറിയ നമ്മുടെ സ്വന്തം കെ പി എസ് സി ലീലയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 19.

0: കേൾക്കാം അവിട്ടം ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ ആർ ജെ അനാമികയോടൊപ്പം.
1: എന്റെ ഓണാശംസകളിരുന്നു.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: You are listening to Ashray FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓർമ്മയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാൾ ഏവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
0: ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
2: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
4: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
5: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
1: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: Ramana, Kavita, Kavita, Padi.
9: You are favorite Tamil hits.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണക്കാലത്ത് നന്ദലൻ ജിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലൻ ജിമാർട്ട്
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലൻ ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: മലയാളികളുടെ മനസ്സിലേക്ക് ഒരു പവിഴമഴ പോലെ പെയ്തിറങ്ങി പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ജീവാംശമായി മാറിയ മാജിക്കൽ വോയിസ്.

വലിയൊരു സംഗീത പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് തന്റേതായ തനതായ ശൈലിയിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുന്ന ദ മെലഡി കിങ് KS ഹരിശങ്കർ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം തിരുവോണ ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ ആർജെ അനാമികയോടൊപ്പം.
1: അപ്പോ
0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോടക്കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: എങ്ങോട്ടാ പോണ്ടത്
6: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കൂലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
9: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
2: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: വേഗതയേറിയ വിരലുകളാൽ കീബോർഡിൽ വിസ്മയം തീർത്തു നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദ പ്രിൻസ് ഓഫ് പിയാനോ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത ലോകത്ത് സജീവമായി മാറി. മ്യൂസിക് കമ്പോസർ, കീബോർഡ് പ്ലെയർ എന്നീ നിലകളിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച ദ മൈസ്ട്രോ സ്റ്റീഫൻ ദേവസി എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം

0: രാത്രി 7 മണി മുതൽ ആർജെ ഏലക്കുട്ടിയോടൊപ്പം.
1: ഹായ് നമസ്കാരം, ആശ്രയ എഫ്എമ്മിലെ എല്ലാ പ്രേക്ഷകർക്കും.
0: അപ്പോ ഈ ഓണം ആശ്രയ എഫ്എം 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: പെണ്ണരങ്ങിലേക്ക് സ്വാഗതം. നവമി കുടുംബശ്രീയോട് പോകാനുള്ളത് ഇതൊരു വലിയ കൂട്ടായ്മയാണ്. കാരണം ഇവിടെ വന്നപ്പോ തന്നെ ഒരുപാട് പേര് നമുക്ക് വേണ്ടിയിട്ട് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, നല്ല സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം ഒരു വലിയ വീട്ടിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഓടി നടക്കണം ഓരോ സ്ഥലങ്ങളിലും ഓരോ ആൾക്കാരെയും പരിചയപ്പെടാനൊക്കെ. പരിചയപ്പെട്ട് കഴിഞ്ഞു, ഞാൻ മലയാളി എന്ന സെഗ്മെന്റ് കൊടുത്തു കഴിഞ്ഞു. ആ സെഗ്മെന്റിൽ ഓരോരുത്തരും ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും ഒരിക്കൽ കൂടി സ്വാഗതം പെണ്ണരങ്ങിലേക്ക്.
1: അപ്പോ രമ്യ ചേച്ചി ഈ ഒരു ഗെയിമിൽ വിൻ ചെയ്തതുകൊണ്ട് തന്നെ അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ്. ഈ ചോദ്യം എന്ന് പറയുന്നത്, രമ്യ ചേച്ചിയെ പറ്റി രണ്ട് സത്യവും ഒരു കള്ളവും പറയണം. പച്ചക്കള്ളം പറയണം. നേരത്തെ പറഞ്ഞതുപോലെ ചേച്ചിക്ക് അതൊരു പുത്തരിയല്ല, അതുകൊണ്ട് അതൊരു പ്രശ്നം അതൊരു പ്രശ്നമല്ല. ഇങ്ങനെ ചില ആൾക്കാരൊക്കെ അവരെ പറ്റി രണ്ട് സത്യവും ഒരു കള്ളവും പറയാണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സത്യം പറയുന്ന സമയത്ത് അത് സത്യമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൈയടിക്കണം. ഓക്കെ, ഇത് കള്ളമാണ് എന്ന് തോന്നുന്ന സമയത്ത് ചിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ രമ്യ ചേച്ചിയാണ് ഇത് കാണിച്ചു കൊടുക്കേണ്ടത്, ഈ ഒരു ടാസ്ക്. രണ്ട് സത്യവും ഒരു കള്ളവും പറഞ്ഞോ.
2: ഞാൻ ജോലി ചെയ്യുന്നത് KTDC ഹോട്ടലിലെ വെയിറ്ററസ് ആയിട്ടാണ്. എന്റെ വീട് ഇവിടെ ഉഗ്രമുക്കിലായിരുന്നു. ഇപ്പൊ ഞങ്ങള് വീട് വെട്ടിക്കാതെ മേടിച്ച് അവിടെ താമസിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വിമാനം മേടിച്ചിട്ടുണ്ട്.
1: ഓക്കെ, വെട്ടിക്കവല വീട്ടിൽ വിമാനം മേടിച്ചു, അത് അവിടെ ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടോ?
2: ഉണ്ട്, വീടിന്റെ മുകളിൽ പറ്റും. അല്ല, കുഴപ്പമൊന്നുമില്ല. ഇവിടെ വരിയില്ലായിരുന്നോണ്ട് ഇപ്പൊ വരിയുള്ള സ്ഥലത്ത് നോക്കി വീട്
1: മേടിച്ചതാ. അപ്പൊ ഇവിടെ വിമാനമുള്ള ആളാണേ നോക്കി വെച്ച. നമ്മുടെ പ്രസിഡന്റ് ആണ് കേട്ടോ. ഇനി പ്രസിഡന്റിന്റെ രണ്ട് സത്യവും ഒരു കള്ളവും വരാൻ പോവാണ്. എല്ലാരും ആലോചിച്ച് വെച്ചേക്കണം. ആലോചിച്ച് എല്ലാവർക്കും ആലോചിക്കാനുള്ള സമയമാണ്. വളരെ രസകരമായിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ, അതേപോലെ വളരെ രസകരമായിട്ട് പറയാ.
3: എന്റെ വീട് സദാനന്ദപുരത്താണ്. എന്റെ വീട്ടില് ഇപ്പം ഞാനും എന്റെ ഹസ്ബൻഡും മോളുമാണ് ഉള്ളത്. നേരത്തെ നമ്മൾ ഒരുമിച്ച് കൂട്ടുകുടുംബമായിട്ടാണ് താമസിച്ചിരുന്നത്. ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ.
1: ശരി, ഇപ്പൊ അവര് മാത്രമേ ഉള്ളൂ. കൂട്ടുകുടുംബമായിരുന്നു, ഇപ്പൊ സെപ്പറേറ്റ് ചെയ്ത് അണു കുടുംബത്തിലേക്ക് മാറിയിരിക്കുന്നു. അടുത്തത്,
3: എന്റെ കുടുംബ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് കാറിലാണ് വന്നത്.
1: കുടുംബ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കാറിലാണ് വന്നത്?
3: രണ്ട് വീടപ്പുറത്ത്.
1: അപ്പൊ നടന്നാണോ വന്നേ?
0: ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് നമുക്ക് തിരികെ എത്താം പെണ്ണരങ്ങിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
6: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
7: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
8: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
9: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പോ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
3: എന്ത് പറ്റി?
6: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
2: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026.
2: സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
4: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: എങ്ങോട്ടാ പോണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജനിൽ ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
8: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
9: ആ, എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
10: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
11: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
12: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ
2: ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
2: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്, വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്,
3: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന കലാകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടർ എന്നീ നിലകളിൽ ശ്രദ്ധേയനായി തന്റെ അഭിനയ മികവ് കൊണ്ടും ഹ്യൂമർ സെൻസ് കൊണ്ടും ഇന്നും നമ്മുടെ പ്രിയ താരമായി തുടരുന്ന ബിപിൻ ജോർജ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഉത്രാട ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ ആർജെ അനുഷയ്ക്കൊപ്പം.
1: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം.

0: You are listening to Ashraya FM 90 Nadinuppam Natarkuppam.
1: Arinju, nammude bhagiyile onam pramanichu factory vilayanu.
2: Factory vilayo? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടാരക്കര ഓടനാവട്ടം വാളകം.
1: ഭാഗ്യ മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ പുലമൻ കൊട്ടാരക്കര.
3: നിങ്ങൾക്ക് എന്താ ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കൊലമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
1: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം കൊട്ടാരക്കര.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: തിരികെത്താം പെണ്ണരങ്ങിലേക്ക്. ഞാൻ മലയാളി സെഗ്മെന്റ് തുടരുകയാണ്.
7: ആരാ?
6: ശരി, അശ്വതി ചേച്ചി എന്താ പറയുന്നത്?
7: ഞാൻ അമ്മായിയമ്മയെ കുറിച്ച്.
6: ഇതാ നോക്കൂ, അമ്മായിയമ്മയെ പറ്റിയാണ് പറയുന്നത്. അമ്മായിയമ്മ മരുമകൾ ആത്മബന്ധമാണ്. അമ്മായിയെ പറ്റി എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേട്ടറിയാം. സമയം ആരംഭിച്ചിരിക്കുകയാണ്.
7: ചെറുപ്പത്തിൽ തന്നെ എന്റെ അമ്മ മരിച്ചതാണ്. പിന്നെ എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ചേട്ടന്റെ അമ്മയാണ് എന്നെ നല്ലതുപോലെ സ്നേഹിക്കുകയും എന്റെ കുട്ടികളെ നോക്കുകയും എല്ലാം എന്റെ പ്രസവത്തിന്റെ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ അമ്മ തന്നെയാണ് നോക്കിയത്. ഇപ്പോഴും ഞാൻ ജോലിക്ക് പോകുന്നെങ്കിലും എന്റെ കുട്ടികളെ അമ്മയാണ് നോക്കുന്നത്. എനിക്ക് എന്തൊരു വിഷമം ഉണ്ടെങ്കിലും എല്ലാത്തിനും കൂടെ നിൽക്കുകയും ഒരു എല്ലാത്തിനും സഹായിക്കുകയും എല്ലാം ചെയ്യും. അമ്മായിയമ്മ എന്റെ അമ്മയെ കണക്കാണ്. അത്രയും നല്ല സ്നേഹമാണ്. അന്ന് എന്റെ അമ്മ മരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ സ്നേഹിക്കും. ഇപ്പോഴും അതുപോലെ അത്രയും സ്നേഹമുണ്ട്. തെറ്റായിട്ടൊന്നും പറയാനും ഇല്ല. ഇപ്പം നമ്മുടെ സ്വന്തം അമ്മ തന്നെ നമുക്കൊരു തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി തരുന്നത് പോലെ തന്നെ എന്റെ ചേട്ടന്റെ അമ്മ അതുപോലെ ചെയ്യാറുണ്ട്. അത്രയും എന്റെ കുട്ടികളെ തന്നെയും ഇവിടുന്ന് അത്രയും നല്ലതുപോലെ നോക്കുകയും പരിചരിക്കുകയും വീട്ടിലെ ജോലി എത്ര വയ്യെങ്കിലും ഞങ്ങളോടുള്ള ആ ഒരു സ്നേഹവും എല്ലാം ചെയ്യും, എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്രയും സ്നേഹം എനിക്ക് അങ്ങോട്ടും കൊണ്ട് ഒരു വയ്യായിക ഉണ്ടെങ്കിൽ പോലും എനിക്ക് അത്രയും ഞാനും തിരിച്ച് നോക്കുകയും എല്ലാം പരിചരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്.
6: ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ അമ്മായിമ്മ?
7: ആ ഉണ്ട്, ഒരുപാട് അസുഖങ്ങളുണ്ട്.
8: പ്രമേഹം,
7: കാലുവേദന,
6: മുട്ടുവേദന, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാ. അസുഖങ്ങളുണ്ട്. ഏത് ഹോസ്പിറ്റലിലാ കാണിക്കുന്നത്?
7: ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കുക.
6: അടുത്തുള്ള ഹോസ്പിറ്റൽ, അടുത്തുള്ള ആശുപത്രി എന്ന് പറയണ. 2 മിനിറ്റ് നേരമാണ് ചേച്ചി സംസാരിച്ചിട്ടുള്ളത്.
7: അത് പറയാനായിട്ട് തുടങ്ങിയതാണ്. അപ്പൊ അത് ഇംഗ്ലീഷ്
6: ഇല്ലാതെ ഞാൻ വിചാരിച്ചു ആശുപത്രി എന്ന് പറയുന്നു. കാരണം ഇത്ര ആലോചിച്ചിട്ടൊക്കെ പറയുമ്പോൾ ആശുപത്രി എന്ന് വരാനുള്ളതാണ്. എന്തായാലും ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ചേച്ചി ഔട്ടായിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വ്യക്തി ആരാണെന്നുള്ളത് നോക്കാം.
2: പെണ്ണരെങ്കിലും ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഓണവിങ് എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
1: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
2: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരി. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
3: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
5: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലെക്സോണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
6: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
7: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
8: രക്തസംബന്ധമായ രോഗങ്ങൾ ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
9: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
10: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: 40 varshathe vishwastha parambaryavumayi New Padmas Textiles, Ladies Wear, Kids Wear, Men's Wear, Wedding Wears thodangi athyugran collections inde one shekharam. New Padmas Textiles, opposite to KMK Hospital, Kunnikode.
3: Vishal Opticals, Midamaya nirakil kannadagalude vipulamaya shekharam. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ, ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണമോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
5: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
6: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
8: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയർസ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി
3: സമ്മാനങ്ങളും. കൂടാതെ കേരളത്തിൽ ഉടനീളം ഈ ഓണക്കാലത്ത് നന്ദലാൽ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
5: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
0: ഈവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
0: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
7: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
8: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
7: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
8: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
7: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
8: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
7: ഒന്ന് പോ മനുഷ്യ.
9: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: പെണ്ണരങ്ങ് തുടരുന്നു. നവമി കുടുംബശ്രീയോടൊപ്പമാണ് നമ്മളുള്ളത്.
1: ഇനി നമുക്ക് അടുത്ത വ്യക്തി ആരാണെന്നുള്ളത് നോക്കാം. വിജയമ്മ. വിജയമ്മ ചേച്ചി എന്തുവാ പറയുന്നേ?
2: ഞാൻ പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നുമില്ല, എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ.
1: അപ്പോ വിജയമ്മ ചേച്ചി സമയം ആരംഭിച്ചിരിക്കുന്നു, പറഞ്ഞു.
2: എനിക്ക് രണ്ട് മക്കളും എന്റെ ഭർത്താവും ഞാനുമാണ് എന്റെ വീട്ടിൽ. മൂത്തമ്മ പെണ്ണുകെട്ടി, അവർ വേറെ വീട് വെച്ച് അവർ താമസിക്കുന്നു. പിന്നെ ഇളയ മോനും മരുമോളും ഉണ്ട്. മരുമോള് ഗൾഫിൽ പോയി, പോയിട്ട് ഒന്നര ഒരു വർഷം കഴിഞ്ഞു. പിന്നെ ഇളയ മോനും ഞാനും എന്റെ ഭർത്താവും, എന്റെ ഭർത്താവിന് മേശിരി പണിയാ. അങ്ങനെ ഞങ്ങള് സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നു.
1: അവരിനി എന്നാ ലീവിന് വരുന്നേ?
2: അവരിനി ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, അടുത്ത ജൂണിലേ വരത്തുള്ളൂ.
1: അപ്പൊ വെക്കേഷൻ ആണോ?
2: അന്നേ വരത്തുള്ളൂ.
1: വെക്കേഷൻ ആണ്. അപ്പൊ 30 സെക്കൻഡ് മാത്രമേ സംസാരിച്ചുള്ളൂ. വെക്കേഷൻ ഇംഗ്ലീഷ് വാക്കാ കേട്ടോ, അവധിക്ക് വരുമെന്ന് പറയാം. ഓക്കെ, അപ്പൊ ചേച്ചി ഔട്ട് ആയിരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് അടുത്ത ആള് നോക്കാം ആരാണെന്നുള്ളത്. KTDC വർക്ക് ചെയ്യുന്ന സജന ചേച്ചിയാണ് ഇനി സംസാരിക്കാൻ പോണത്. ഓക്കെ, അപ്പൊ പലരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. എന്താ ടോപ്പിക്? എന്താ?
3: വീടും കുടുംബം.
1: വീട് കുടുംബം, എല്ലാരും വീടുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ സജന ചേച്ചി ഇതേ സമയം ആരംഭിച്ചിരിക്കുന്നു, പറഞ്ഞു.
3: എന്റെ വീട്ടില് എനിക്ക് എന്റെ ഭർത്താവും അമ്മയും അച്ഛനും കൊച്ചുങ്ങളുമാണ് ഉള്ളത്. കുട്ടികള് ഒരാള് നേഴ്സറി പഠിക്കുന്നു.
1: നേഴ്സറി ചേച്ചി, നേഴ്സറി എന്നുള്ളത് ശരിക്കും ഇംഗ്ലീഷാ. 13 സെക്കൻഡ് സംസാരിച്ചോളൂ കേട്ടോ, 13 സെക്കൻഡ്. ഇനി നമ്മുടെ സെക്രട്ടറി ഒക്കെ പ്രസിഡന്റ് ഒക്കെ അവിടെ ഉണ്ട്, നമുക്ക് നോക്കാം അടുത്തത് ആരാണെന്നുള്ളത് നോക്കാം.
0: ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് നമുക്ക് തിരികെ എത്താം പെണ്ണരങ്ങിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
2: അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
5: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
6: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.

0: അർത്ഥം. തിരികെത്തോം പെണ്ണരങ്ങിലേക്ക് ഞാൻ മലയാളി സെഗ്മെന്റ് തുടരുകയാണ്.
1: അടുത്തത് ആരാണെന്നുള്ളത് നോക്കാം.
2: സൂര്യ.
1: സൂര്യ അപ്പൊ ഈ ഏരിയ അങ്ങ് കവർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. സൂര്യ ചേച്ചി, ഈ പറഞ്ഞതുപോലെ കൊല്ലം ESA ഹോസ്പിറ്റലില് നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ അവിടെ ഒരുപാട് പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്താ ടോപ്പിക്? എന്താ
3: ടോപ്പിക്?
1: കുടുംബം. ശരി, സമയം ദേ ആരംഭിച്ചിരിക്കുന്നു.
3: എന്റെ സ്വന്തം വീട് കൊല്ലമാണ്. ഇവിടെ കല്യാണം കഴിച്ചു വന്നിട്ടിപ്പം 16 വർഷം ആകാൻ പോകുന്നുണ്ട്. ഹസ്ബൻഡും
1: 11 സെക്കൻഡ് കേട്ടോ, 11 സെക്കൻഡ് മാത്രമേ ചേച്ചി സംസാരിച്ചുള്ളൂ. ഹസ്ബൻഡ് എന്നൊരു വാക്ക് പറഞ്ഞ് ചേച്ചി ഔട്ടായിരിക്കുകയാണ്. ഇനി നമുക്ക് 3 പേരാണ് അവശേഷിക്കുന്നത്. ആ 3 പേരിൽ ആരായിരിക്കും ആദ്യത്തെ എന്ന് നമുക്ക് നോക്കാം. ലോട്ട് എടുത്തോ. ഓക്കെ, ഏലിയമ്മ ചേച്ചി എന്താ ടോപ്പിക്? എന്താ?
3: വീടായിക്കോട്ടെ.
1: വീടായിക്കോട്ടെ. വീടാണല്ലോ എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അതേ സമയം ആരംഭിച്ചിരിക്കുകയാണ്, പറഞ്ഞോളൂ.
4: വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ 4 പേരാണ് താമസിക്കുന്നത്. ഭർത്താവ്, 2 കുട്ടികള്, ഞാനുമായിട്ടാണ് താമസിക്കുന്നത്. 2 കുട്ടികളും പുറത്താണ്. ഞാനും അച്ഛനും തന്നെയാണ് ഇവിടെ താമസിക്കുന്നത്. ഇപ്പോഴ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുൻപോട്ട് പോകുന്നുണ്ട്.
1: അവർക്ക് എന്താ ജോലി? പുറത്ത്.
4: പുറത്ത് ഒരാള്
5: കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചാ അവിടെ ജോലി ചെയ്യുന്നുണ്ട്.
4: രണ്ടുപേർക്കും 2 കുട്ടികള് വിധമുണ്ട്. അവര് സുഖമായിട്ട് ജീവിക്കുന്നു.
1: കുഞ്ഞുമോള് പഠിക്കുന്ന ഇവിടുത്തെ സ്കൂളിലാണോ?
4: അല്ല, അവിടെയാണ്. ഒരാള് 5-ലും ഒരാള്
1: 3-ലും. എങ്ങനെ അവരുമായിട്ട് കോൾ? എപ്പോഴൊക്കെയാണ്? വീഡിയോ കോൾ ആണോ?
4: ഇല്ല, അവരിങ്ങോട്ട് വിളിക്കും രാത്രിയിൽ. അവരിങ്ങോട്ട് വിളിക്കും.
1: വീഡിയോ കോൾ ആണോ ഓഡിയോ കോൾ ആണോ വിളിക്കുന്നത്?
4: മലയാളം നോക്കുമ്പോ സംസാരിക്കും.
1: ഫോണൊക്കെ ഇവിടെ എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്ന ആരാ കൂടുതൽ? ഫോൺ.
4: അച്ഛന.
1: ടി വി കാണാറുണ്ട്?
4: ഇല്ല.
1: ടി വിയിൽ ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാ?
4: വാർത്തകൾ കാണും.
1: വാർത്തകൾ കാണും. ഏത് ചാനലാ?
4: സൂര്യ ചാനൽ.
1: ചാനൽ എന്നുള്ളത് ഇംഗ്ലീഷാ. ശരി, കുറെ സമയം ഇണ്ടാതിരുന്നു കേട്ടോ. എന്നാലും ഏകദേശം 2 മിനിറ്റ് സമയം സംസാരിച്ചിട്ടുണ്ട്. ഇനി 2 പേരാണ് അവശേഷിക്കുന്നത്.
0: ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്,
6: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
9: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ടാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ്കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾ ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
4: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
6: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
7: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
9: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
10: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
11: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
12: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
13: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വേഗതയേറിയ വിരലുകളാൽ കീബോർഡിൽ വിസ്മയം തീർത്തു നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദ പ്രിൻസ് ഓഫ് പിയാനോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത ലോകത്ത് സജീവമായി മാറി. മ്യൂസിക് കമ്പോസർ, കീബോർഡ് പ്ലെയർ എന്നീ നിലകളിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച ദ മൈസ്ട്രോ സ്റ്റീഫൻ ദേവസി എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്ന് രാത്രി 7 മണി മുതൽ RJ ഏലക്കുട്ടിയോടൊപ്പം.
14: ഹായ്, നമസ്കാരം ആശ്രയ FM-ലെ എല്ലാ പ്രേക്ഷകർക്കും.
1: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.

0: വാങ്ങി നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
2: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
4: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
6: എന്ത് പറ്റി?
5: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ഗോപു നന്ദന ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
2: അടിപൊളി ഓണം ഓഫേഴ്സുമായി റോബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ബ്ലൂടാത്തോയിൻ ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോട് കൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റൂബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, പൂലമൺ, കൊട്ടാരക്കര. ഏവർക്കും റൂബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
7: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: പെണ്ണരങ്ങ് തുടരുന്നു. നവമി കുടുംബശ്രീയോടൊപ്പമാണ് നമ്മളുള്ളത്.
9: ഇനി രണ്ടു പേരാണ് അവശേഷിക്കുന്നത്. ഓക്കെ, എടുത്തോ. യെസ്, രമണി ചേച്ചി, എന്താ ടോപ്പിക്?
10: വീട്ടിനെ പറ്റി പറയാം.
9: വീട്ടിനെ പറ്റി. സമയം ആരംഭിച്ചിരിക്കുകയാണ്.
10: വീട്ടിലെ എന്റെ ഭർത്താവും രണ്ട് മക്കളുമാണ്. ഞങ്ങൾ 4 പേരാണ് താമസിക്കുന്നത്. സന്തോഷമായിട്ട് ജീവിക്കുന്നു. പിന്നെ ഇതിനു മുമ്പ് അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. നല്ല രീതിയിലായിരുന്നു. എനിക്ക് അമ്മയുടെ കൂടെ ജീവിച്ച് കൊത്തി തീർന്നിട്ടില്ല. നല്ല സ്നേഹമായിരുന്നു. അച്ഛനും അതേ കണക്കായിരുന്നു.
9: രമണി ചേച്ചി, കൊട്ടാരക്കരക്കൊക്കെ പോണത് എങ്ങനെ? കൊട്ടാരക്കരയിലോട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പോകാറുണ്ടോ?
10: ബസ്സിൽ പോകും.
9: അപ്പൊ ബസ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് 40 സെക്കൻഡ് സംസാരിച്ച് രമണി ചേച്ചി ഔട്ടായിരിക്കുമ്പോൾ നമ്മൾ അവസാനം നമ്മുടെ പ്രസിഡന്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും സംസാരിച്ചു. ഇതിൽ ഏറ്റവും അവസാനമാണ് നമ്മുടെ പ്രസിഡന്റ് നിൽക്കുന്നത്. പ്രസിഡന്റ്, എന്ത് ടോപ്പിക്കാ? ഭർത്താവിനെ പറ്റിയായാലോ. ഓക്കെ, അപ്പൊ ഭർത്താവിനെ പറ്റിയാണ് പ്രസിഡന്റ് പറയാനായിട്ട് പോകുന്നത്. ഇത്രയും നേരം എല്ലാവരും പറഞ്ഞതുകൊണ്ട് കൃത്യമായിട്ട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതേ സമയം ആരംഭിച്ചിരിക്കുന്നു.
10: എന്റെ ഭർത്താവിന്റെ പേര് ജയകുമാർ എന്നാണ്. ഞങ്ങള് ഇത്ര കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമാകുന്നു. ഇന്നുവരെയും എന്നെയും മോളെയും നല്ലോണം, എന്റെ വീട്ടുകാരെയും എല്ലാം നല്ലോണം നോക്കുകയും എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും പിന്നെ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരികയും പിന്നെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടുള്ള കല്യാണമാണ്. അപ്പം അതുകൊണ്ട് കൂടുതലും പരസ്പരം മനസ്സിലാക്കി ജീവിച്ചു പോകുന്നു.
9: ലവ് മാരേജ്?
10: അതെ, ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കും.
9: ഇഷ്ടപ്പെട്ടല്ലേ എല്ലാവരും കല്യാണം കഴിക്കുന്നത്. ഇഷ്ടപ്പെടാതെ കല്യാണം കഴിക്കാൻ പറ്റും? കോളേജിൽ പഠിക്കുമ്പോഴാണ്.
10: അതെ.
9: ഏത് കോളേജിലാണ്?
10: ഞാൻ ബിരുദ ക്ലാസ്.
9: ക്ലാസ് എന്നുള്ളത് പറഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെട്ടേനെ ചേച്ചി. 1 മിനിറ്റ് മാത്രമേ ചേച്ചി സംസാരിച്ചുള്ളൂ, ബിരുദ ക്ലാസ് എന്ന് പറഞ്ഞു പോയി. അപ്പൊ എന്തായാലും ഈ ഒരു ഞാൻ മലയാളി സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ നേരം സംസാരിച്ചത്, പിടിച്ചു നിന്നത്, കള്ളം പറഞ്ഞത്, ലോകത്തില്ലാത്ത, ആരും വിശ്വസിക്കാത്ത, അങ്ങനെ നട്ടാക്കുരുക്കാത്ത കള്ളം പറഞ്ഞ് ഈ ഗെയിമിൽ വിൻ ചെയ്തിരിക്കുന്നത് രമ്യ ചേച്ചിയാണ്. ഒരു വലിയ കൈഡി കൊടുക്കാം.
8: ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് നമുക്ക് തിരികെ എത്താം പെണ്ണരങ്ങിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വരമാട്ടാൻമാ.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി
5: സമ്മാനങ്ങളും.
3: കൂടാതെ കേരളത്തിൽ ഉടനീളം
6: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഓപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഓപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
7: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
8: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
9: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലക്സ് ഓണം 2026.
10: ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
11: ലക്സൻ ടാറ്റ, മേവറു, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
12: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
13: എങ്ങോട്ടാ പോണ്ടത്
14: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജൻ ഒന്നൊന്നര ഓണം സെയിൽ നടക്കൂലേ August 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു 1.5 പർച്ചേസ് ചെയ്യാൻ പോവാ.
15: ഓക്സിജനിൽ ഒരു 1.5 ഓണം സെയിൽ August 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
16: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
17: ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ August 20 മുതൽ September 5 വരെ മാത്രം.
18: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
7: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
8: ഈ വർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
10: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
11: ബോബു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
12: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്
13: കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
14: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം.
15: പെണ്ണരങ്ങുമായിട്ട് നമ്മൾ ഓരോ കുടുംബശ്രീയിലോട്ട് പോകുമ്പോഴും അവരൊക്കെ മുഖങ്ങള് അവിടെ നടത്തിയ ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകതകളൊക്കെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിൽക്കും. അതായത് എക്കാലവും ഓർമ്മ നിൽക്കുന്നത് തന്നെയാണ് എല്ലാ പെണ്ണരങ്ങും. പക്ഷേ അതിൽ നിന്നൊരല്പം വ്യത്യസ്തമായിട്ട് കുറച്ച് കൂടുതൽ ഓർമ്മകൾ സമ്മാനിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നെന്ന് പറഞ്ഞത്. കാര്യം ആദ്യം കയറി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു രീതിയല്ല, എല്ലാവരും ആ രീതിയിൽ നിന്നൊക്കെ മാറി നമ്മളുമായിട്ട് അത്രയും അടുത്ത് ഇടപഴകാനൊക്കെ തുടങ്ങി. ഇത്രയും നന്നായിട്ട് സംസാരിക്കുമെന്നൊക്കെ നമുക്ക് തന്നെ ഒരു ചിന്ത വന്നു എല്ലാവരെയും പരിചയപ്പെട്ടതിന് ശേഷം ഓരോ ഗെയിമും ഞാൻ കൊടുക്കുമ്പോൾ കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പെണ്ണരങ്ങില് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഓണാഘോഷം വരുന്നുണ്ട്, ഓണത്തിന്റെ ആ ഒരു തിരക്കിലേക്ക് എല്ലാവരും ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഓരോ കുടുംബശ്രീ ചേച്ചിമാരും നമുക്ക് വേണ്ടി ഇത്രയും സമയം കണ്ടെത്തി ഇവിടെ വന്നത്. അപ്പൊ ഓണാഘോഷത്തിന്റെ കാര്യം പറഞ്ഞത് മറ്റൊന്നുമല്ല, പറ്റുമെങ്കിൽ ആശ്രയഫം 90 പെണ്ണരങ്ങിന്റെ ഓണം ഈ കുടുംബശ്രീയും കൂടിയൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് ഏറ്റവും മനോഹരമാക്കി കളറാക്കാം എന്നൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പൊ പ്ലാൻ ഇവിടുത്തെ നേതൃത്വ സ്ഥാനങ്ങളുമായിട്ടൊക്കെ ഞാനൊന്ന് സംസാരിച്ച് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടിപൊളി പ്രോഗ്രാമുകളായിട്ട് ഇനി വരും. ഈ പെണ്ണരങ്ങില് കുറച്ച് വൈൻഡപ്പ് പരിപാടിയും കൂടെയൊക്കെ ഉണ്ട്. അതിനകത്ത് നമ്മുടെ അച്ചായന്റെ ഒരു പാട്ട് വരുന്നുണ്ട് കേട്ടോ. അത് കേൾക്കാൻ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലായിരിക്കും എന്നുള്ളൊരു, തീർച്ചയായിട്ടും അത് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളതായിരിക്കും എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. കാരണം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, ഇത്രയേറെ പവറിൽ നിന്ന് അവർക്ക് കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിലും അതേ ഒരു പവറും എനർജിയൊക്കെ കാണും. എന്തായാലും ഇന്നത്തെ പെണ്ണരങ്ങ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാക്കാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ട് ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: ദിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 599, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
5: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
10: ഓണം ഇങ്ങ് എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
3: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
11: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയി റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ആൻഡ് ഈനാഥ്.
12: ശില്പ ഗോൾഡ്, പ്യുവർ ഗോൾഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
6: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
8: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുട്വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
10: എന്റെ ബെമ്പറന്നവരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
9: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
10: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
9: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
10: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
9: ഒന്ന് പോ മനുഷ്യ.
11: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
12: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
13: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
14: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
15: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
16: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
17: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: തൃശൂരിന്റെ പൂരപ്പറമ്പുകളിലെയും എറണാകുളത്തിന്റെ നഗരത്തിരക്കുകളിലെയും ഓണവിശേഷങ്ങളിലൂടെയാണല്ലോ നമ്മൾ സഞ്ചരിച്ചത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കോട്ടയത്തേക്കും പിന്നെ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായ ഇടുക്കിയിലേക്കുമാണ്.
1: പല നാടിൽ പലതോണം,

വളവുകളും തിരിവുകളും താണ്ടി ഇടുക്കിയിൽ എത്തുമ്പോൾ നമ്മെ വരവേൽക്കാൻ ആ മലനിരകളിൽ ചിങ്ങമാസത്തിന്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നഗരങ്ങളിലെ ഓണക്കാഴ്ചകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് പ്രകൃതി ഇവിടെ ഒരുക്കുന്ന ഓണം. തേയിലത്തോട്ടങ്ങൾക്കും ഏലക്കാടുകൾക്കും നടുവിലുള്ള ചെറിയ വീടുകളുടെ മുറ്റത്ത് വിരിയുന്ന പൂക്കളങ്ങൾക്ക് ഒരു വല്ലാത്ത ഭംഗിയുണ്ട്. വില കൊടുത്തു വാങ്ങുന്ന പൂക്കളേക്കാൾ മലഞ്ചെരിവുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന കാട്ടുപൂക്കളും നാടൻ പൂക്കളുമാണ് ഇടുക്കിക്കാരുടെ പൂക്കളങ്ങൾക്ക് നിറമേകുന്നത്. ഇടുക്കിക്കാർക്ക് ഓണം എന്ന് പറയുമ്പോൾ അത് പ്രകൃതിയോടൊപ്പമുള്ള വലിയൊരു ആഘോഷം കൂടിയാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല, 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ.
1: ബാലിയാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
5: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
6: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
1: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
10: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
11: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: തണുപ്പുള്ള പുലരികളിൽ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടി മുറ്റത്ത് പൂക്കളം ഒരുക്കുന്നതും നാടൻ പച്ചക്കറികളുടെയും മലഞ്ചരക്കുകളുടെയും ഒക്കെ സ്വാദുള്ള ആ തനി നാടൻ ഓണസദ്യയും ഒക്കെ ഇടുക്കിയുടെ മാത്രം പ്രത്യേകതയാണ്. ഇടുക്കി ഡാമിന്റെയും മൂന്നാറിലെ തേയിലമലകളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഹൈറേഞ്ചിലെ ആ വലിയ കൂട്ടായ്മകളുടെ ആവേശം ഓരോ ഇടുക്കിക്കാരന്റെയും ഓണാഘോഷങ്ങൾക്ക് ഇരട്ടി മധുരം നൽകുന്നുണ്ട്. മലമുകളിലെ ഈ കോടമഞ്ഞും മലനാടിന്റെ നന്മയുള്ള ഇടുക്കിയുടെ സ്വന്തം ഓണവിശേഷങ്ങൾ കൂടുതൽ അറിയാൻ നമുക്കൊരാളെ കൂടി കൂട്ടാം. ആ മലയോരത്ത് ജനിച്ചു വളർന്ന ഒരാളുടെ കൂടെ നമുക്കിനിയൊന്ന് സഞ്ചരിക്കാം.
1: എല്ലാവർക്കും നമസ്കാരം. ഞാൻ തെക്കേടത്ത് ഗോപൻശാന്തികള്, ഇടുക്കി ജില്ലയിലെ കട്ടപ്പന തുളസിപ്പാറ ദേശത്തെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മേൽശാന്തിയാണ്. ഇടുക്കി ജില്ലയിലെ ഓണാഘോഷം വളരെ ശ്രേഷ്ഠവും മഹത്തരവുമാണ്. കാരണം ടൗൺ മേഖലകളിലൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് ഇവിടുത്തെ കൂട്ടായ്മ. അത് സംഭവം തന്നെയാണ്. ധാരാളം ജനങ്ങള്, അത് ജാതിയില്ല, മതമില്ല, അതുപോലെ തന്നെ പ്രായഭേദമില്ല, സ്ത്രീ പുരുഷ ഭേദമില്ല, എല്ലാവരും ഒരുമിച്ച് കുഞ്ഞു പിള്ളേരുടെ കൂടെ മുതിർന്നവരും മുതിർന്നവരുടെ കൂടെ കുഞ്ഞു പിള്ളേരും, അങ്ങനെയാണ് ഇവിടുത്തെ ഓണാഘോഷങ്ങൾ നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് മാവേലി നാടുവാണിയിടുന്ന കാലം. മഹാബലി എന്നാണ് മാവേലിക്ക് വേറൊരു പേരുള്ളത്. മഹത്തായ ബലി നൽകിയത്, തന്റെ ശരീരവും ബലി നൽകി തന്റെ നാടിനെ രക്ഷിച്ച മഹാനായ ചക്രവർത്തിയാണ് മഹാബലി. ആ മഹാബലിക്ക് അങ്ങനെ തന്റെ ശരീരം നൽകേണ്ട ആവശ്യകത വന്നത് സ്വർഗത്തിന്റെ നാഥനായ മഹാവിഷ്ണുവിന് പോലും അസൂയ തോന്നത്തക്ക രീതിയില്, സ്വർഗത്തിനേക്കാളും മഹത്തരമായ രീതിയിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തെ സൃഷ്ടിച്ചെടുക്കുകയും അതുപോലെ തന്നെ അതിനെ പരിപാലിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് മഹത്തായ ആ ബലി നൽകേണ്ട, തന്റെ ജീവൻ നൽകേണ്ടി വന്നത്. ജീവനല്ല, തന്റെ പ്രാണനോ അല്ലെ തന്റെ ദേഹമോ നൽകേണ്ടി വന്നത്. അപ്പോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഞാൻ ഈ കോളമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
5: എന്റെ ബെമ്പറന്നോരെ, നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
4: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
5: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിങ്ങൾ കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
4: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ?
5: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
4: ഒന്ന് പോ മനുഷ്യ.
1: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, എം സി റോഡ്, കൊട്ടാരക്കര.
6: എങ്ങോട്ടാ പോണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പോർട്ട്.
8: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഈ പൊന്നോളം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ, സർജിക്കൽ, ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേ ഒരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.

0: കരുനാഗപ്പള്ളി
1: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
1: ഹേയ്, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
1: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് വുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
5: അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
9: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. ആ, എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
10: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
11: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
12: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. പുന്നമടക്കായലിൽ ചരിത്രമെഴുതിയ അരോമ. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓണത്തെ വരവേൽക്കാനൊരുങ്ങിയ മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ടുകൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലംകൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവായി. നടുഭാഗത്തിനാണ് 2-ാം സ്ഥാനം. ബിയപുരം 3-ാം സ്ഥാനവും നേടി. 4:23, 328 മൈക്രോ സെക്കൻഡാണ് അരോമ ചുണ്ടന്റെ ഫിനിഷിംഗ് സമയം. തൊട്ടുപിന്നിൽ 4:23, 448 മൈക്രോ സെക്കൻഡിൽ നടുഭാഗവുമെത്തി. 4:23, 770 മൈക്രോ സെക്കൻഡിൽ ബിയപുരം 3-ാമതുമെത്തി. വിശദാംശവുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: പുന്നമടക്കായലിനെ കീറിമുറിച്ച് ജലരാജക്കന്മാർ കുതിച്ചു വാഞ്ഞപ്പോൾ ഇരുകരകളിലും നിറഞ്ഞിരുന്ന ജനക്കൂട്ടം ആവേശത്താൽ ആർപ്പുവിളികൾ മുഴക്കി. ചുണ്ടന്മാർ പ്രാഥമിക തലത്തിൽ മുതൽ തീ പാർന്ന പോരാട്ടം കാഴ്ചവെച്ചപ്പോൾ ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടും മുഴക്കി വള്ളംകളി പ്രേമികൾ തുറച്ചിൽക്കാർക്ക് കരുത്തുപകർന്നു. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷിംഗ്. പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടവും UBC കനകിരിയുടെ വിയപുരവും കൊല്ലം അരോമ ബോട്ട് ക്ലബിന്റെ അരോമയും പുന്നമട PBCയും NCFC ബോട്ട് ക്ലബും തുടങ്ങിയ നടുഭാഗവും തീ പാർന്ന പോരാട്ടത്തിലൂടെയാണ് ഫൈനലിൽ എത്തിയത്. ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലും കടുത്ത മത്സരമാണ് ഉണ്ടായത്.
0: രാജ്യത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പ്രധാന വള്ളംകളിയാണ് നെഹ്റു ട്രോഫിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ മത്സരം മലയാളികൾക്ക് ഒന്നിച്ചുകൂടാനുള്ള വലിയൊരു അവസരമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കർണാടകയും കേരളവും സഹോദര സംസ്ഥാനങ്ങളാണെന്നും മഹത്തായയും ജലമേളയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ചടങ്ങിൽ മുഖ്യാതിഥിയായ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30-ാണ് ഉത്രട്ടാതി വള്ളംകളി. ജലോത്സവത്തിന് മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ റഷ്യയിലേക്ക് തിരിക്കും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്തോ റഷ്യൻ അന്തർ സർക്കാർ കമ്മീഷന്റെ 27-ാമത് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഡോ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യഘട്ടമായി എല്ലാ ജില്ലകളിലും ഓരോ ആശുപത്രിയിൽ സേവനം ആരംഭിക്കും. ശേഷം ഘട്ടംഘട്ടമായി വ്യാപിപ്പിക്കും. ഇതോടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ നിരക്ക് നിയന്ത്രിക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന കേരള പോലീസ് ബാൻഡ് യൂണിറ്റിലേക്ക് നിയമനം ലഭിച്ച ആദ്യ ബാച്ചിലെ 126 പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് പെരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ നടന്നു. പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിച്ചു. കേരള പോലീസിന് ഇത് ചരിത്രപരവും അഭിമാനകരവുമായ മുഹൂർത്തമാണെന്നും സമൂഹത്തോടെ എപ്പോഴും മാന്യമായും സഹാനുഭൂതിയോടെയും പെരുമാറുക എന്നത് ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്റെയും കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓണക്കാലത്തെ വിലക്കയറ്റവും സാധനങ്ങളുടെ ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിപണിയേക്കാൾ 30% വരെ വിലക്കുറവിൽ ഈ ചന്തകളിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദീഖ് അറിയിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും തിരുവനന്തപുരം കുടപ്പനക്കുന്ന് കൃഷിഭവനിൽ മന്ത്രി നിർവഹിച്ചു. ഹോട്ടൽ കോർപ്പ് വഴി കർഷകർക്ക് നൽകാനുണ്ടായിരുന്ന 2,73,00,000 രൂപയുടെ കുടിശ്ശിക വിതരണം ആരംഭിച്ചതായും VFPCK വഴിയുള്ള കുടിശ്ശിക ഈ മാസത്തിനകം കൊടുത്തു തീർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340+ കലാപരിപാടികളാണ് അരങ്ങേറുക. 3000+ കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായി എത്തും. സംസ്ഥാന ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പര്യടനത്തിനുശേഷം നാളെ കനകക്കുന്നിൽ സമാപിക്കും. വൈകുന്നേരം 6 മണിയോടെ മന്ത്രി PC വിഷ്ണുനാഥ് കനകക്കുന്നിൽ ഓണപതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് നഗരത്തിലെ വൈദ്യുതാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഇതോടെ കാവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള പ്രധാന വീഥികളും സർക്കാർ മന്ദിരങ്ങളും ദീപപ്രഭയിൽ അലങ്കൃതമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഇടുക്കി മൂന്നാർ മാട്ടുപെട്ടി ഡാമിൽ മാസങ്ങളായി നിർത്തിവച്ചിരുന്ന ബോട്ടിംഗ് വീണ്ടും ആരംഭിച്ചു. വെള്ളമില്ലാതെ നിലച്ച ബോട്ടിംഗ് പുനരാരംഭിച്ചതോടെ ഓണാഘോഷത്തിന് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടാവും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മാട്ടുപെട്ടിയുടെ കാഴ്ചകൾ ഇനി വെള്ളത്തിലൂടെയും ആസ്വദിക്കാം. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് മാട്ടുപെട്ടി ഡാമും ഇവിടുത്തെ ബോട്ടിംഗ് സൌകര്യങ്ങളും. ശാന്തമായ ജലാശയത്തിലൂടെയുള്ള ബോട്ട് യാത്രയിൽ ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളുടെ മനോഹര കാഴ്ചകളും ആസ്വദിക്കാം. ബോട്ടിംഗ് വീണ്ടും തുടങ്ങിയതോടെ മാട്ടുപെട്ടിയിൽ സഞ്ചാരികളുടെ തിരക്കിനും ആവേശത്തിനും വീണ്ടും ചൂടേറി. നാളുകളായി കാത്തിരുന്ന ബോട്ടിംഗ് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് സഞ്ചാരികളും. മാട്ടുപെട്ടിയുടെ വിനോദസഞ്ചാര ഭൂവളത്തിൽ വീണ്ടും ബോട്ടിംഗ് സജീവമാകുമ്പോൾ സഞ്ചാരികൾക്കും ഇനി യാത്രയുടെ ആസ്വാദനം ഇരട്ടിയാകും.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. FIS ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ രണ്ടാം സ്ഥാനത്താണ്. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഓണക്കിറ്റ് വിതരണം, ഓണം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25 റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസങ്ങളാണ്. പകരം ഓഗസ്റ്റ് 27, സെപ്റ്റംബർ 2 തീയതികൾ അവധിയായിരിക്കും. ഓണത്തോടനുബന്ധിച്ച് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ ക്ഷീര വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി പട്ടത്തുള്ള ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ഓഫീസിൽ ആരംഭിച്ച ഇൻഫർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി നിർവഹിച്ചു. പുന്നമടക്കായലിൽ ചരിത്രമെഴുതി അരോമ. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ട് കൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലംകൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ഇടുക്കിയുടെ മലഞ്ചിരവുകളിലെ ആ കുളിരുള്ള ഓണവിശേഷങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ യാത്ര തിരിക്കുന്നത് അക്ഷരങ്ങളുടെയും റബ്ബറിന്റെയും തടാകങ്ങളുടെയും നാടായ കോട്ടയത്തേക്കാണ്. മീനച്ചിലാറിന്റെയും വേമ്പനാട്ട് കായലിന്റെയും തീരങ്ങളിൽ പൊന്നോണം എത്തുമ്പോൾ അതിന് വള്ളം കളിയുടെയും വഞ്ചിപ്പാട്ടിന്റെയും പ്രത്യേക താളമുണ്ടാകും. പണ്ടൊക്കെ ചിങ്ങം പിറക്കുന്നതോടെ കോട്ടയത്തെ റബ്ബർ തോട്ടങ്ങൾക്കും നെൽപ്പാടങ്ങൾക്കും ഇടയിലൂടെയുള്ള നാട്ടുവഴികളിൽ കുട്ടികൾ പൂവ് തേടിയുള്ള ഓട്ടം തുടങ്ങും. വലിയ തറവാട്ടുമുറ്റങ്ങളിൽ ചാണകം മെഴുകി അതിൽ തുമ്പയും മുക്കുറ്റിയും ചെത്തിയും മന്ദാരവും കൊണ്ട് തീർക്കുന്ന വലിയ പൂക്കളങ്ങൾക്ക് കോട്ടയത്തിന്റെ തനതായ ഒരു സൗന്ദര്യമുണ്ട്. കോട്ടയത്തെ ഓണാഘോഷങ്ങളിൽ എക്കാലത്തും ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ഇവിടുത്തെ ജലോത്സവങ്ങൾ. ഓണക്കാലത്ത് താഴത്തങ്ങാടിയിലും കുമരകത്തും കാവാലത്തുമെല്ലാം നടക്കുന്ന വള്ളം കളികൾ ആവേശത്തിന്റെ അലമാലകളാണ് തീർക്കുന്നത്. ജലാശയങ്ങളിൽ ആർപ്പുവിളികളോടെ താളത്തിലുയരുന്ന തുഴച്ചിലുകൾ കോട്ടയത്തിന്റെ ഓണത്തിന് എപ്പോഴും കൂടുതൽ മിഴിവേകുന്ന ഒന്ന് തന്നെയാണ്. വള്ളം കളിയുടെ ആവേശത്തിനൊപ്പം തന്നെ കോട്ടയത്തുകാരുടെ ഓണസദ്യയ്ക്കും ഒരു പ്രത്യേക രുചിയും ഗാംഭീര്യവുമുണ്ട്. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലായി പറമ്പിൽ നിന്ന് വിളവെടുത്ത പച്ചക്കറികൾ കൊണ്ട് തയ്യാറാക്കുന്ന അവിയലും സാമ്പാറും നാവിൽ കൊതിയൂറുന്ന പാലട പ്രഥമനും എല്ലാം ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ ആ സദ്യ ബന്ധങ്ങളുടെ ഊഷ്മളതയാണ് എപ്പോഴും വിളിച്ചോതുന്നത്. സദ്യ കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തെ മാവിൻ കൊമ്പിലെ ഊഞ്ഞാലാട്ടവും കായൽ തീരങ്ങളിലെ കാറ്റേറ്റുള്ള വർത്തമാനങ്ങളും ഒക്കെയാൽ കോട്ടയത്തെ ഓണം കൂടുതൽ സുന്ദരമാകും. പല നാടുകളിൽ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരുമെല്ലാം ഓണം കൂടാനായി തങ്ങളുടെ പഴയ തറവാട്ടിലേക്ക് ഓടിയെത്തുന്ന ആ മനോഹരമായ കാഴ്ച കോട്ടയത്ത് ഇന്നും സജീവമാണ്. മീനച്ചിലാറിലൂടെ ഒഴുകിയെത്തുന്ന പഴയ ഓണപ്പാട്ടുകളുടെ ആ മാധുര്യം കോട്ടയത്തുകാരുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നുണ്ട്.

0: കോട്ടയം ജില്ലയിലെ ഓണാഘോഷത്തെ കുറിച്ചാണ് പല നാടിൻ പലതോണത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കോട്ടയത്തിന്റെ സ്വന്തം ഓണവിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മളോടൊപ്പം ഒരാൾ ചേരുന്നുണ്ട്. കോട്ടയത്തിന്റെ ഓണാഘോഷത്തെ കുറിച്ചും അവരുടെ പഴയകാല ഓർമ്മകളെ കുറിച്ചും നമുക്ക് കേൾക്കാം.
1: എന്റെ പേര് അനന്തു, കോട്ടയത്താണ് സ്ഥലം. അപ്പം എല്ലാ മലയാളികളെ പോലെ തന്നെ ഓണം എനിക്കും ഭയങ്കര സ്പെഷ്യൽ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഒത്ത് നമുക്കൊരു ദിവസം ആഘോഷിക്കാനും നമ്മുടെ എന്താ പറയാ റിലേറ്റീവ്സിനെ കാണാനും, പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബന്ധുക്കളും അല്ലെങ്കിൽ കസിൻസും എല്ലാവരും ഒത്തുചേർന്ന് ഓണ ദിവസം അത് ഉച്ച കഴിഞ്ഞ് ഓണസദ്യ എല്ലാം കഴിച്ച് ഓണപ്പക്കളികളും മത്സരങ്ങളും എല്ലാം നടത്തി, അതൊരു ഭയങ്കര ഓർമ്മയാണ്. ഈ പ്രാവശ്യത്തെ

0: വന്നിട്ട് കുറച്ചും കൂടെ സ്പെഷ്യലാണ്. എന്ന് വെച്ചാൽ എന്റെ മാരേജ് കഴിഞ്ഞു, ഇപ്പൊ വൈഫ് തൊട്ടുള്ള ആദ്യത്തെ ഫോണാണ്, അത് കുറച്ചും കൂടെ സ്പെഷ്യലാണ്. അപ്പൊ ഈ പ്രാവശ്യം അതിനുവേണ്ടിയുള്ള ഒരു മീറ്റിംഗിലാണ് ഇപ്പൊ. എന്താണേലും എല്ലാവർക്കും ഹാപ്പി ഓണം.
1: ഇന്നത്തെ പല നാടിൻ പലതോണം എന്ന പരിപാടിയിലൂടെ വ്യത്യസ്ത തരം ഓണാഘോഷങ്ങളെ കുറിച്ചായിരുന്നു. ജില്ലയുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, തുടർന്നു കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ദി ചാറ്റ് ഷോ. കൂടെയുള്ളത് ഞാൻ ആർജി എലിക്കുട്ടിയാണ്. ഈ ഒരു ഈവനിംഗില് ഓണത്തിന്റെ ഒരു പിടി നല്ല ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മജീഷ്യൻ ആണ് കേട്ടോ. ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് ഇദ്ദേഹത്തിന്റെ കഥകളൊക്കെ കേൾക്കാനായിട്ട്. ആരാണ് ഇദ്ദേഹം എന്നൊരു ചോദ്യമുണ്ട് എങ്കിൽ, വിരലുകൾ കൊണ്ട് സംഗീത ലോകത്ത് മാന്ത്രികം സൃഷ്ടിക്കുന്ന ഒരു പാട്ടുകാരനാണ്, ഒരു മ്യൂസിക് ഡയറക്ടറാണ്, ഒറ്റയാൾ ഓർക്കസ്ട്ര എന്ന വിളിപ്പേരുള്ള, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഉള്ള ദ മാൻ ഹു മേക്സ് മ്യൂസിക് സ്പീക്ക്, സ്റ്റീഫൻ ദേവസിയാണ് ഇന്ന് കൂടെയുള്ളത്. ചേട്ടന്റെ ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനായിട്ടുണ്ട്. ചേട്ടാ, വെൽക്കം ടു ദി ഷോ ആൻഡ് ഹാപ്പി ഓണം.
1: ഹായ്, നമസ്കാരം. വളരെ നന്ദി എന്നെ ക്ഷണിച്ചതിന്. സന്തോഷമുണ്ട് ഓണത്തിന് നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു ആശ്രയ എഫ് എം.
0: അപ്പൊ ചേട്ടാ, മ്യൂസിക് ആണ് ചേട്ടന്റെ വേൾഡ് എന്ന് പറയുന്നത് മുഴുവൻ അല്ലേ. അപ്പൊ ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ നിൽക്കുന്ന സമയത്ത് എന്താ തോന്നുന്നേ ഈ ഒരു മ്യൂസിക്കിനെ പറ്റിയും ചേട്ടന്റെ ലൈഫിനെ പറ്റിയും, ഒപ്പം തന്നെ ഈ ഒരു ഫെസ്റ്റീവ് സീസണിന്റെ പാർട്ട് ആവാൻ പറ്റിയതിനെ പറ്റി എന്താ പറയാനുള്ളത്?
1: മ്യൂസിക് ആണ് എനിക്ക് എല്ലാതും. അപ്പോ എന്റെ പെർഫോമൻസും ഒന്നാമത് പഠിച്ചതും സ്കില്ലും ഒക്കെ കുറെ സമയം എടുത്തിട്ടാണ് പഠിച്ചത്. അപ്പൊ അതിന്റെയൊക്കെ പിന്നെ ദൈവാനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം, അച്ഛനമ്മമാരുടെ പ്രാർത്ഥന, ഇതൊക്കെ കൂടിയിട്ടാണ് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. സോ എല്ലാവരുടെയും കൂടെ ഒരു സപ്പോർട്ടാണ് ഞാൻ ഇങ്ങനെ ആയി തീർന്നത്. സോ താങ്ക്സ് ടു ഗോഡ് ആൻഡ് എവ്രി വൺ. ഇപ്പൊ പറഞ്ഞ പേരുകളൊക്കെ ഉൾപ്പെടും. പിന്നെ ഹാർഡ് വർക്ക്.
0: ഓക്കേ,
1: അതൊക്കെയാണ് എന്നോട് എത്തിച്ചത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ. മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
4: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
5: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
1: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
7: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൻ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
8: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
9: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിലൂടെ ഒരു ജനതയെ മുഴുവൻ ആഴത്തിൽ ചിന്തിപ്പിച്ച എഴുത്തുകാരി. KGF എന്ന ഒറ്റ സിനിമയിലൂടെ റോക്കി ഭായിയെ പോലും ശബ്ദം കൊണ്ട് വിറപ്പിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. 170-ൽ പരം സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ വേഴ്സറ്റൈൽ ആക്ട്രസ് ലെന എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
12: ആവശ്യത്തിലധികം സ്വർണം ഉണ്ടോ നിന്റെ അടുത്ത്?
13: ഈ ദേശത്തിന് എത്ര കടമുണ്ടെന്ന് പറയണം. തീർത്തുകളെ
12: വിലയ്ക്ക് വാങ്ങാൻ വന്നതോ വിരട്ടാനോ?
11: കേൾക്കാം അവിട്ടം ദിനത്തിൽ വൈകിട്ട് 4 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
14: ഹായ്, ഞാൻ ലെന. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
5: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
6: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
8: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
9: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണമിങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേയ്, ഞാൻ ശിൽപ്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവര് സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരി. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
4: ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
5: ഈ ഓണക്കാലത്ത് നന്ദലത് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: നന്ദലത് ജി മാർട്ട്
5: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
7: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
8: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
9: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
10: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
11: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: വേദികളെ വിസ്മയിപ്പിക്കുന്ന സംഗീത മാന്ത്രികൻ സ്റ്റീവൻ ഡേവിസിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. കൂടെ ഞാൻ RJ എലിക്കുട്ടി. എല്ലാവർക്കും ഓണം എന്ന് പറയുന്നത് ആഘോഷമാണ്. മലയാളികൾക്ക് പ്രത്യേകിച്ചും ഓണം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കണക്ഷൻ ആണ്, ഒരു സ്പെഷ്യൽ ഫീൽ ആണ്. അപ്പൊ ഈ ഒരു ടൈമില് സ്റ്റീഫൻ ദേവസിയുടെ ഒരു ഓണം എന്താണ്, അല്ലെങ്കിൽ സ്റ്റീഫൻ ദേവസിയെ സംബന്ധിച്ചിടത്തോളം ഓണം എങ്ങനെയാണ് സ്പെഷ്യൽ ആവുന്നത്?
13: ഓണം എനിക്ക് എപ്പോഴും സ്പെഷ്യൽ ആണ്. നമ്മള് ജനിച്ചപ്പോ നമ്മുടെ നാട്ടിൽ ജീവിച്ച ആൾക്കാരായതുകൊണ്ട് ഓണം എന്നൊക്കെ പറയണത് ഒരു വലിയ സംഭവമായിട്ട് തന്നെ കൊണ്ടാടിയിട്ടുള്ള സമയങ്ങളുണ്ട്. അത് മതത്തിനുപരി ഓണമൊക്കെ നമ്മുടെ കൾച്ചറാണ്. അപ്പൊ നമ്മുടെ വീട്ടില് ഭക്ഷണവും വാഴലയില് ചോറും ഒക്കെ വെച്ച് നമ്മളങ്ങനെ പണ്ടേ നമ്മളങ്ങനെ ശീലിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരു നല്ലൊരു സമയമാണ് ഓണപരീക്ഷ കഴിയുന്ന സമയം മുതൽ. രസമായിരുന്നു ആ ഒരു മൊമെന്റ് ഒക്കെ എപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ പാട്ടുകള് ഓണപ്പാട്ടായിട്ട് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല. പക്ഷെ ആ ഒരു മൊമെന്റ് പാട്ടിനെക്കാട്ടിലപ്പുറമായിട്ട് ഓണത്തിന്റെ ആ ഒരു ഫൺ ആൻഡ് ഫെസ്റ്റീവ് മൂഡിലാണ് എപ്പോഴും ഇഷ്ടപ്പെടാറ്. പിന്നെ ഓണത്തിന്റെ പാട്ടുകൾ, കണ്ടമാനം പാട്ടുകൾ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതിന് സ്പെഷ്യലായിട്ട് എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടമാണ്. ആ രീതിയിൽ ഓണം എനിക്ക് വളരെ ഇമ്പോർട്ടന്റും ആണ്. എവിടെ പോയാലും ഞാൻ ഇപ്രാവശ്യത്തെ ഓണം, ഞങ്ങൾ ദുബായിലാണ് ചിത്ര ചേച്ചി പിന്നൊരു വേറൊരു ഷോ
12: രാജായിട്ട്
13: എല്ലാം ഓണത്തിന്റെ ബേസ്ഡ് ആണ്. ഓണത്തിന്റെ സദ്യ നമ്മളെല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓണം അന്നും എനിക്ക് എപ്പോഴും സ്പെഷ്യൽ ആണ്.

0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.
1: ഓർവയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാണ് ഏവർക്കും ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ പൊന്നോണം ആരോഗ്യത്തിന്റേതാകട്ടെ. ഏവർക്കും ഡോക്ടർ ഫിറോസ് ഇസ്മായിലിന്റെയും ധന്യ മെഡിക്കെയറിന്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ സർവീസുകൾ മെഡിക്കൽ സർജിക്കൽ ലബോറട്ടറി, മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നിങ്ങളുടെ എല്ലാ ആരോഗ്യ ആവശ്യങ്ങൾക്കും ഒരേയൊരു പേര്, ധന്യ മെഡിക്കെയർ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കൊട്ടാരക്കര.
2: എങ്ങോട്ടാ പോകേണ്ടത്
3: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കൂട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ. ഓഗസ്റ്റ് 24 വരെ ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
4: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
6: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
7: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
8: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
6: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
8: YS ഉള്ളപ്പോൾ വൈ വറി.
0: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
9: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
10: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
9: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
1: ഏവർക്കും കൊട്ടാരക്കര ഗ്ലോറി ഫുഡ് വെയറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കും, കൊട്ടാരക്കര.
7: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
8: ഏവർക്കും YS ഹാർഡ്വെയേഴ്സ് ആൻഡ് YS മെറ്റൽസിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: ഒറ്റയാൾ ഓർക്കസ്ട്ര എന്ന വിളിപ്പേരുള്ള സ്റ്റീഫൻ ദേവസിയാണ് കേട്ടോ ഓണവിശേഷങ്ങളും പാട്ടുവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. കൂടെ ഞാൻ RJ എലിക്കുട്ടി. ചേട്ടാ, നമ്മള് സംഗീതമേ ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രേസ് കേട്ടിട്ടുണ്ട് അല്ലെ? ഇപ്പം സ്റ്റീഫൻ ചേട്ടന്റെ ലൈഫ് ജേർണി തന്നെ എടുത്തു നോക്കുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സംഗീതമേ ജീവിതത്തിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോ ചേട്ടനെ റോൾ മോഡൽ ആക്കിക്കൊണ്ട് ചേട്ടന്റെ മ്യൂസിക്കിനോടുള്ള പാഷൻ ഇൻസ്പയർ ചെയ്തിട്ട് ഒരുപാട് ആളുകള് മ്യൂസിക്കിന്റെ വേൾഡിലേക്ക് വന്നിട്ടുണ്ട്. അത് മാത്രല്ല, ചേട്ടന്റെ മ്യൂസിക് ജേർണി തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ സ്റ്റാർട്ടഡ് ഫ്രം വെരി യങ് ഏജ് അല്ലെ? അപ്പോ അങ്ങനെയൊക്കെ ഉള്ളപ്പോ ക്യാൻ യു ഷെയർ ദി മൊമെന്റ് വേർ യു റിയലൈസ് മ്യൂസിക് വാസ് ഇൻ യുവർ പാഷൻ ബട്ട് യുവർ ലൈഫ് കോളിംഗ് എന്നുള്ളത്?
10: ഞാൻ പഠിച്ചതെല്ലാം നല്ല സ്ട്രോങ് ബേസ്ഡ് ക്ലാസിക്കൽ മ്യൂസിക് ആണ്. അത് വെസ്റ്റേണും പഠിച്ചിട്ടുണ്ട്, കുറച്ച് കർണാട്ടിക്കും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു അറിവും പിന്നെ അന്ന് മുതലേ നമ്മള് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് പല ആർട്ടിസ്റ്റുകളായിട്ട്. വളരെ ചെറുപ്പം മുതലേ തന്നെ ഈ ഒരു പാഷനാണ്, പെർഫോമിങ് എന്നുള്ളൊരു പാഷൻ വന്നത് കൊണ്ട് കുറെ കേൾക്കുമായിരുന്നു, അന്നും ഇന്നും കേൾക്കും. മ്യൂസിക് കേട്ടിട്ട് അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കും. അപ്പോ ബേസിക്കലി നമ്മൾ എത്രത്തോളം ഇതിന് സ്പെൻഡ് ചെയ്യുന്നു, ടൈം എടുത്ത് സ്പെൻഡ് ചെയ്യുന്നു, അതിന്റെ എഫേർട്ട് ഇടുമ്പോഴാണ് അതിന്റെ ഒരു നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അതാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
2: ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലെക്സോണം 2026.
3: ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
4: ലെക്സൻ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോട കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
7: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: മലയാളികളുടെ മനസ്സിലേക്ക് ഒരു പവിഴമഴ പോലെ പെയ്തിറങ്ങി പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ജീവാംശമായി മാറിയ മാജിക്കൽ വോയ്സ്.

വലിയൊരു സംഗീത പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് തന്റേതായ തനതായ ശൈലിയിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുന്ന ദ മെലഡി കിങ് കെ എസ് ഹരിശങ്കർ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

കേൾക്കാം തിരുവോണ ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ ആർ ജെ അനാമികയോടൊപ്പം. അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ഈ കോളേമുക്കാ കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
2: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
1: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
2: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
1: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
3: കൊണ്ടുവരണേ,
1: ഒന്ന് പോ മനുഷ്യ.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
4: ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

വേദികളെ വിസ്മയിപ്പിക്കുന്ന സംഗീത മാന്ത്രികൻ സ്റ്റീവൻ ഡേവിസയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. കൂടെ ഞാൻ ആർജി എലിക്കുട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ നോക്കുവാണെങ്കിൽ ചേട്ടന്റെ ഈ ഒരു മ്യൂസിക്കൽ ജേർണിയിൽ ഒരുപാട് ലെജൻഡറി

എക്സ്പീരിയൻസ് നമ്മൾക്ക് മനസ്സിലാവുന്നു. ഓരോരുത്തരുടെ എന്താണ് അവരുടെ ശൈലി, അത് നമ്മൾ പഠിച്ചെടുക്കുന്നു. അതൊക്കെ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി സാക്കിർ ഭായിയുടെ ഹരിഹരൻ, ശങ്കർ മഹാദേവൻ, ശിവമണി, പിന്നെ യു ശ്രീനിവാസ് സാറ്, അങ്ങനെ ഓരോ ഓരോ ലെജൻഡിനും ഓരോ ഡിഫറെന്റ് സ്റ്റൈൽ പാറ്റേൺ വർക്കാണ്. റഹ്മാൻ സാറിന്റെ മാതിരിയല്ല, വേറെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ വർക്കുമ്പോൾ അങ്ങനെ കുറെ എക്സ്പീരിയൻസുകൾ ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കേൾക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റേതായ ശൈലി ഇറക്കാൻ നോക്കുമ്പോൾ ഇതിലെല്ലാം ഒരു അംശം എനിക്ക് ഇടാൻ പറ്റും. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയത് വലിയൊരു കാര്യമായിട്ടാണ്. അത് ഞാൻ പറയാത്ത കുറെ പേരുകളുണ്ട്. ഡോക്ടർ എൽ സുബ്രഹ്മണ്യം, ഉമയാൾപുരം ശിവരാമൻ സാറ്, കരൈക്കുടി മണി സാറ്, കദ്രി ഗോപിനാഥ് സാറ്, കണ്ടമാനം ആർട്ടിസ്റ്റുകൾ, ട്രിവാൻഡ്രം സിസ്റ്റേഴ്സ്, പേരുകൾ വിശുദ്ധ കുറെ ഉണ്ട്. കണ്ടമാനം ആ ആൾക്കാരുടെ അടുത്ത് അംജദ് അലി ഖാൻ സാബ്, അമാന നയാൻ, ഞാൻ പറയും കുറെ ഉണ്ട്. തലയിൽ വരുന്ന

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
2: അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
3: ഓക്സിജനിൽ ഓരോന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ഇനി ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ദൈവം.
1: ഒറ്റയാൾ ഓർക്കസ്ട്ര എന്ന വിളിപ്പേരുള്ള സ്റ്റീഫൻ ദേവസിയാണ് കേട്ടോ ഓണവിശേഷങ്ങളും പാട്ട് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. കൂടെ ഞാൻ ആർജെ എലിക്കുട്ടി. സ്റ്റീഫൻ ദേവസി എന്ന് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും നൽകുന്ന ഒരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംവൺ ഹു സ്പ്രെഡ്സ് പോസിറ്റിവിറ്റി ത്രൂ മ്യൂസിക് എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ചേട്ടൻ ഈ ഒരു പോസിറ്റിവിറ്റി ഈ ഒരു സ്റ്റേജ് പെർഫോമൻസിലൊക്കെ ലിസണേഴ്സിനും കാണികൾക്കും ഒക്കെ നൽകാനായിട്ട് സാധിക്കുന്നത്? അല്ലെങ്കിൽ വാട്ട് റോൾ ഡു യു തിങ്ക് ദാറ്റ് മ്യൂസിക് പ്ലേസ് ഇൻ ഹീലിംഗ് ആൻഡ് കണക്ടിങ് പീപ്പിൾ? ഇപ്പോൾ ഓരോ സ്റ്റേജ് ഷോസ് കാണുമ്പോഴും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പോസിറ്റിവിറ്റി ചേട്ടൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ക്രൗഡായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം പീപ്പിളിനെ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഹീൽ ചെയ്യാനും ഒക്കെ മ്യൂസിക്കിന് ഭയങ്കര വലിയ ഒരു പവർ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദീസ് തിങ്സ്?
2: ഏതൊരു ആർട്ടിനും ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ആവും. അത് ഡാൻസ് കാണിച്ചാലും ചിത്രം ചിത്രരചനയാണെങ്കിലും സംഗീതമാണെങ്കിലും സാഹിത്യം എല്ലാത്തിനും ഒരു വൈബ്രേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മുടെ പ്രാർത്ഥനകളെ മിക്ക എല്ലാ മതങ്ങളിലും പ്രാർത്ഥനയിൽ പാട്ട് ഉൾപ്പെടുത്തും. അപ്പൊ ആക്ച്വലി അതൊരു സ്പിരിച്വൽ അവേക്കനിങ് ആണ്. അത് ഞാൻ മാത്രമല്ല, എന്റെ മ്യൂസിക് മാത്രമല്ല, എല്ലാവരുടെ മ്യൂസിക്കും ഡെപ്ത് ഉള്ള മ്യൂസിക്കിനൊക്കെ അതിന് സ്പിരിച്വാലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അതിപ്പോ ക്ലാസിക്കൽ മ്യൂസിക് ആവണമെന്നില്ല, സിനിമ പാട്ടുകൾക്കും ഉണ്ട് ഒരു അവേക്കനിങ് ഫീല്. പല പാട്ടുകളും നമ്മൾ പെട്ടെന്ന് കണക്ട് ആവും, പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ എല്ലാ മ്യൂസിക്കിനും അതിൻ്റെതായ ഒരു സെറിനിറ്റി അല്ലെങ്കിൽ ഒരു ഒരു അവേക്ക്നെസ് ഒരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് വായിക്കുന്നവരുടെ കമ്പോസിഷന്റെ കേൾക്കുന്നവരുടെ ഒക്കെ മനസ്സ് മാറിയിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങനെ കുറെ എക്സ്പീരിയൻസ് എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു ഒരു ടേക്ക് ഓഫ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ടേക്ക് ഓഫ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വേറൊരു തലത്തിലേക്ക് എത്തും നമ്മൾ. നമ്മുടെ സ്പിരിച്വാലിറ്റിമാരെ തന്നെയാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
2: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
3: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
4: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ഓർമ്മയുടെയും ഒത്തുചേരലിന്റെയും ഈ ഓണനാൾ ഏവർക്കും ഭാവന, ഫാഷൻ ആൻഡ് റീറ്റെയിലിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. KPSC എന്ന പ്രശസ്തമായ നാടക ട്രൂപ്പിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന് പിന്നീട് ഒരുപാട് നല്ല സിനിമകളിലൂടെ മലയാളികളുടെ സ്വന്തമായി മാറിയ നടി, ഗ്രാനി, മുത്തശ്ശിയെ തുടങ്ങിയ ഷോർട്ട് ഫിലിമിലൂടെ വെബ് സീരീസുകളിലൂടെയും പ്രിയങ്കരിയായി മാറിയ നമ്മുടെ സ്വന്തം KPSC ലേലയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം അവിട്ടം ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ RJ അനാമികയോടൊപ്പം.
1: എന്റെ ഓണാശംസകൾ നേരുന്നു.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം.

0: ഒപ്പം
1: ഗുണമേന്മയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: എങ്ങോട്ടാ പോകേണ്ടത്
4: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കൂട്ടോ. ഓക്സിജൻ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
5: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
7: ഏവർക്കും വൈഎസ് ഹാർഡ്വെയർസ് ആൻഡ് വൈഎസ് മെറ്റൽസിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: അടിപൊളി ഓണം ഓഫേഴ്സുമായി റോബി ബ്യൂട്ടി പാർലർ. ഓണം മേക്ക് ഓവർ വെറും 999 rupees. ലൂട്ടാത്ത ഫേഷ്യൽ, കൊറിയൻ ഗ്ലാസി ഫേഷ്യൽ തുടങ്ങിയ പ്രീമിയം ഫേഷ്യൽസ് സ്പെഷ്യൽ ഓണം ഓഫറോട് കൂടി ഓഗസ്റ്റ് 10 മുതൽ 31 വരെ. കൂടാതെ എല്ലാ ഫേഷ്യൽസിനും ഒപ്പം ഹെയർ സ്പാ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനും പ്രത്യേകം ഓണം ഓഫറുകൾ. റോബി ബ്യൂട്ടി പാർലർ, ട്രിവാൻഡ്രം റോഡ്, കൊല്ലമൺ, കൊട്ടാരക്കര. ഏവർക്കും റോബി ബ്യൂട്ടി പാർലറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഏവർക്കും ചെങ്ങമനാട് ഹോട്ടൽ ഡോണ റിട്രീറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
3: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
4: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
5: സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ പൊന്നോട കാലത്ത് ഏവർക്കും അൽജോ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന കലാകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടർ എന്നീ നിലകളിൽ ശ്രദ്ധേയനായി തന്റെ അഭിനയ മികവ് കൊണ്ടും ഹ്യൂമർ സെൻസ് കൊണ്ടും ഇന്നും നമ്മുടെ പ്രിയ താരമായി തുടരുന്ന ബിപിൻ ജോർജ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ഉത്രാട ദിനത്തിൽ വൈകിട്ട് 7 മണി മുതൽ RJ അനുഷയ്ക്കൊപ്പം.
1: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: വേദികളെ വിസ്മയിപ്പിക്കുന്ന സംഗീത മാന്ത്രികൻ സ്റ്റീവൻ ഡേവിസയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. കൂടെ ഞാൻ ആർജി എലിക്കുട്ടി. ചേട്ടൻ ഈ ഒരു മ്യൂസിക്കൽ ജേർണിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു മൈൽ സ്റ്റോൺ ആണ് മ്യൂസിക് ലോഞ്ച്. ആ ഒരു അക്കാഡമിനെ പറ്റി പറയാതിരിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് ടോപ്പ് ടെക്നീഷ്യൻസ് പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു അക്കാഡമിയാണ് അത്. അവിടെ ഒരു ടീച്ചറായിട്ടും ഒരു മെന്ററായിട്ടും അവിടുത്തെ കുട്ടികളുടെ കൂടെ ഇടപെടുമ്പോൾ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ലെസൺസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും വാട്ട് ഡു യു ഫീൽ ചേട്ടാ?
1: പിന്നെ മ്യൂസിക് ലോഞ്ച് എന്റെയും മാത്രമല്ല എന്റെ ബ്രദറിനെയും കൂട്ടിയിട്ടാണ്. ഞങ്ങൾ രണ്ടുപേരെയും വളരെയധികം വിഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ്. കുറെ കുട്ടികളെ നമുക്ക് ഇങ്ങനെ വളർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല ടെക്നീഷ്യൻസ് ഇപ്പൊ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള കുറെ നല്ല ടെക്നീഷ്യൻസ് നമ്മുടെ സ്റ്റുഡൻസ് ആണ്. സോ വളരെ സന്തോഷമുണ്ട് അങ്ങനത്തെ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റിയത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈയിൽ ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. കുറെ നല്ല കുട്ടികൾക്ക് നമുക്കൊരു ഭാവി ഒരുക്കാൻ പറ്റിയിട്ടുണ്ട്. താങ്ക്സ് ഫോർ ദ പാരന്റ്സ് ഹു ട്രസ്റ്റഡ് അസ്. Trusted in us. Thank you.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എങ്ങോട്ടാ പോണ്ടത്
2: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
5: ഏവർക്കും കൊട്ടാരക്കര വിശാൽ ഒപ്റ്റിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുല്ലമൺ, കൊട്ടാരക്കര.

0: ഓം ശാന്തി ഓഷാന എന്ന മൂവിയിലെ മന്ദാരമ എന്ന പാട്ടിലൂടെ സംഗീത പ്രേമികളുടെ മനസ്സിൽ ഇടം നേടി. ഇന്നും ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ നമുക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ദി പോപ്പുലർ മലയാളം ലിറിസിസ്റ്റ് മനു മജീദ് എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90. കേൾക്കാം അവിട്ടം ദിനത്തിൽ രാവിലെ 7 മുതൽ RJ അനുഷയ്ക്കൊപ്പം.
1: ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും വെരി ഹാപ്പി ഓണം.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.

0: ഒപ്പം.
1: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
2: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
3: ഓക്സിജനിൽ ഒരു ഒന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
4: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
5: ലെക്സൻ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.

0: ഒറ്റയാള ഓർക്കസ്ട്ര എന്ന വിളിപ്പേരുള്ള സ്റ്റീഫൻ ദേവസിയാണ് കേട്ടോ ഓണവിശേഷങ്ങളും പാട്ടുവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. കൂടെ ഞാൻ ആർജെ എലിക്കുട്ടി. ഓക്കെ ചേട്ടാ, അപ്പൊ അതുപോലെ നമ്മളിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ഓണമാണ്. അപ്പം ഓണം സ്പിരിറ്റിനെ ഏറ്റവും കൂടുതൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മ്യൂസിക്കൽ മെമ്മറിയോ മ്യൂസിക്കൽ നോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഓണം എന്നുള്ള സംഭവത്തിൽ ഞാൻ അങ്ങനെ മ്യൂസിക് ഒന്നും ചെയ്തിട്ടില്ല. കുട്ടനാട് മുഞ്ചേലി എന്നുള്ളൊരു പാട്ട് ഞങ്ങളൊരു രീതിയിൽ ഇറക്കിയായിരുന്നു. സോ എനിക്കത് ഭയങ്കര റീച്ച് കിട്ടിയായിരുന്നു പാട്ടായിരുന്നു ആ സമയത്ത്. സോ ഞങ്ങളെപ്പോഴും ഞാൻ എല്ലാ പ്രോഗ്രാമിനും അത് പെർഫോം ചെയ്യാറുണ്ട്.
0: ഓക്കെ, അപ്പൊ സ്റ്റീഫൻ ചേട്ടാ, ഒരുപാട് സന്തോഷം ഒരു ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ വളരെ കുറച്ച് സമയം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതില്. അപ്പൊ ഈ ഒരു ഓണം നമ്മളുടെ എല്ലാവരുടെയും അടിപൊളി ആയിട്ടുണ്ട് ചേട്ടൻ ജോയിൻ ചെയ്തത് കൊണ്ട് തന്നെ. ചേട്ടന്റെയും ഈ ഒരു ഓണം വളരെ കളർ ആവട്ടെ. അപ്പൊ വൺസ് അഗൈൻ ഹാപ്പി ഓണം ചേട്ടാ.
1: താങ്ക് യു. ആശ്രയ FM ലെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ട വാഹനം സ്വന്തമാക്കൂ. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയഫം 90 യിലൂടെ. പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയഫം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത അഭിനയ മികവുകൊണ്ട് പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയ ദ വെരി ടാലന്റഡ് ആക്ടർ. അധ്യാപന രംഗത്തു നിന്നും അഭിനയ രംഗത്തെത്തി 250 ൽ പരം സിനിമകളിലൂടെ ഒട്ടനവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച സുധീർ കരമനയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM.

0: വനിതാം ഓഗസ്റ്റ് 23 രാവിലെ 10 മണി മുതൽ ആർജി ജീവിക്കൊപ്പം.
1: എല്ലാ ലിസണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ ലൈഫ് എന്നത് റിഹേഴ്സലുകളില്ലാത്ത ഒരു വലിയ നാടകമാണ്. അവിടെ തെറ്റുകൾ തിരുത്തി വീണ്ടും അഭിനയിക്കാൻ നമുക്ക് രണ്ടാമതൊരവസരം കിട്ടില്ല. ഒരേ ഒരു ടിക്കറ്റിൽ നമ്മൾ നടത്തുന്ന ഒരു വൺ വേ യാത്രയാണത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, നാളെ എല്ലാം ശരിയാക്കാം, നാളെ മുതൽ ജീവിച്ച് തുടങ്ങാമെന്ന്. പക്ഷേ നാളെ എന്നത് ആരും നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഇന്നലകൾ ഓർമ്മകളും നാളകൾ വെറും സ്വപ്നങ്ങളും മാത്രമാകുമ്പോൾ നമ്മുടെ കൈകളിൽ അവശേഷിക്കുന്നത് ഈ നിമിഷം മാത്രമാണ്. പക്ഷേ നാളെ എന്നത് വെറും സ്വപ്നങ്ങളും മാത്രമാകുമ്പോൾ നമ്മുടെ കൈകളിൽ അവശേഷിക്കുന്നത് ഈ നിമിഷം മാത്രമാണ്. അതുകൊണ്ട് ഈ ഒരൊറ്റ അവസരത്തെ, ഈ ലഭിച്ച ചെറിയ ജീവിതത്തെ പൂർണ്ണമായി ജീവിച്ച് തീർക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ ശ്വാസത്തിലും ആ ജീവന്റെ തുടിപ്പ് നാം അറിയണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇസ് ദുനിയാ മേ അഗർ ജന്നത് ഹൈ തോ ബസ് യഹി ഹൈ, യഹി ഹൈ, യഹി ഹൈ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മളിൽ പലരും ഏറ്റവും വലിയ പിശുക്കന്മാരാവുന്നത് സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിലാണ്. മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ടായിട്ടും അത് തുറന്നു പറയാൻ ഒരു നല്ല സമയം വരുന്നതും കാത്ത് നാം കാത്തിരിക്കും. പ്രിയപ്പെട്ടവരോട് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറയാൻ, ഒരു വാക്കുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ, മുറുകെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ എന്തിനാണ് നമ്മൾ മടിക്കുന്നത്? ഒരുപക്ഷെ നാളെ അതിനുള്ള അവസരം നമുക്ക് ലഭിച്ചില്ലെങ്കിലോ? പറയാതെ പോകുന്ന പ്രണയങ്ങളും പ്രകടിപ്പിക്കാതെ പോകുന്ന സ്നേഹവുമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ നഷ്ടങ്ങൾ. ഈ ഒരൊറ്റ ലൈഫിൽ നിങ്ങൾക്ക് ഒരാളോട് സ്നേഹം തോന്നിയാൽ അത് തുറന്നു പറയുക. സ്നേഹിക്കാൻ കിട്ടുന്ന ഒരു നിമിഷം പോലും പാഴാക്കരുത്. കാരണം സ്നേഹമാണ് ഈ ലൈഫിനെ ഇത്രമേൽ മനോഹരമാക്കുന്നത്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരേ ഒരു ലൈഫേ ഉള്ളൂ എന്ന് ഓർക്കുമ്പോൾ ഏറ്റവും അർത്ഥശൂന്യമായി തോന്നുന്നത് നമ്മൾ വെച്ചു പുലർത്തുന്ന പകയും ദേഷ്യവും ഈഗോയുമാണ്. ആരോടൊക്കെയോ ഉള്ള ദേഷ്യവും സങ്കടവും മനസ്സിലൊരു വലിയ ഭാരമായി കൊണ്ടു നടക്കുന്നവരാണ് നമ്മളിൽ പലരും. ആക്ച്വലി എന്തിനാണത്? വളരെ ചെറിയൊരു യാത്രയാണ് നമ്മുടേത്. അതിനിടയിൽ ഇത്തരം നെഗറ്റീവ് വികാരങ്ങൾക്ക് എന്തിനാണ് നാം ഇടം കൊടുക്കുന്നത്? ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക, അവരോട് സംസാരിക്കുക, ആ ഭാരമങ്ങ് ഇറക്കി വച്ചേക്കുക. പകയും വിദ്വേഷവും കൊണ്ട് ഈ ചെറിയ ജീവിതം പാഴാക്കാനുള്ളതല്ല. വിട്ടുവീഴ്ചകൾ ചെയ്യാനും ക്ഷമിക്കാനും പഠിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ സ്വതന്ത്രമാകുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മളിൽ പലരും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. സമൂഹം എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് പറയും എന്നൊക്കെയുള്ള പേടിയിൽ സ്വന്തം ഇഷ്ടങ്ങളെയും സ്വപ്നങ്ങളെയും നമ്മൾ കുഴിച്ചു മൂടും. എന്നാൽ ഒന്ന് ഓർക്കുക, നിങ്ങളുടെ ലൈഫിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങളാണ്. നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് അത് ചെയ്യുക. അതൊരു പക്ഷേ യാത്രകൾ പോകുന്നതാവാം, പാട്ട് പാടുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുന്നതാകാം. തോൽവികളെ ഭയന്ന് റിസ്ക് എടുക്കാതിരിക്കരുത്, കാരണം അവസാനം നമ്മൾ ഏറ്റവും കൂടുതൽ ദുഃഖിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്ത തെറ്റുകളെ ഓർത്തല്ല, നമ്മൾ ചെയ്യാതെ പോയ കാര്യങ്ങളെ ഓർത്തായിരിക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, വലിയ വലിയ നേട്ടങ്ങളിൽ മാത്രമല്ല ജീവിതം ഇരിക്കുന്നത്, അത് വളരെ ചെറിയ കാര്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഒരു പഴയ ഫോൺ കോൾ, അപ്രതീക്ഷിതമായി പെയ്യുന്ന ഒരു മഴ, പ്രിയപ്പെട്ടവരുടെ ഒരു പുഞ്ചിരി, ഇതൊക്കെയാണ് ശരിക്കും ജീവിതം. നമ്മളെപ്പോഴും നാളത്തെ വലിയ സന്തോഷത്തിന് വേണ്ടി കാത്തിരുന്ന് ഇന്നത്തെ ഈ ചെറിയ സന്തോഷങ്ങളെ കാണാതെ പോകുന്നു. യാത്രയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനേക്കാൾ പ്രധാനം ആ യാത്ര ആസ്വദിക്കുക എന്നതാണ്. ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ ചിരിച്ച ആ ചെറിയ ചിരിയുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ലൈഫിലെ ചെറിയ കാര്യങ്ങളെ ആഘോഷിക്കാൻ പഠിക്കുക. കേൾക്കുക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ലൈഫിൽ സങ്കടങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം അവസാനിച്ചു എന്ന്. എന്നാൽ സത്യമല്ല. ഈ സങ്കടങ്ങളും തോൽവികളും വേദനകളുമെല്ലാം ഇരട്ട ലൈഫിൻ്റെ പല നിറങ്ങളാണ്. ഇരുട്ട് ഉള്ളതുകൊണ്ടല്ലേ വെളിച്ചത്തിന് ഇത്ര ഭംഗി. അതുപോലെ തന്നെയാണ് ജീവിതവും. ഒരു വിഷമം വരുമ്പോൾ അതിൽ തളർന്നു പോവാതെ ഇതും കടന്നു പോകുമെന്ന് വിശ്വസിക്കുക. കാരണം കണ്ണീരിനും ചിരിക്കും ഇടയിലുള്ള ദൂരമാണ് ജീവിതം. വീഴുന്ന ഓരോ തവണയും കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കാൻ ഈ ഒരൊറ്റ ലൈഫിൽ നമ്മൾ പഠിക്കണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ജീവിതം ഒരൊറ്റ തവണയുള്ള അവസരമാണ്. നാളെ ഉറക്കം വരുമ്പോൾ പുതിയൊരു മനുഷ്യനായി പുതിയൊരു ഊർജത്തോടെ നിങ്ങൾ എഴുന്നേൽക്കണം. ഇന്നലെയുടെ സങ്കടങ്ങളെല്ലാം ഈ രാത്രിയുടെ ഇരുട്ടിലേക്ക് വലിച്ചെറിയണം. നാളത്തെ പ്രഭാതം നിങ്ങളുടേതാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ തിരികെ സ്നേഹിക്കുക, ഒരുപാട് ചിരിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പറക്കുക. കാരണം ഇതുപോലെയുള്ള മറ്റൊരു ജീവിതം ഇനി നമുക്കില്ല. ജീവിതം ഒറ്റ തവണയുള്ള ഒരേ ഒരു അവസരം മാത്രമാണ്. കേൾക്കാം ഈ ചിന്തകൾക്ക്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

സംഗീതം അനന്തസാഗരമാണ്. ഈ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. തിരമാലകൾ എണ്ണി കുളിർ കാറ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് തന്നെ പുണ്യമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ ജലനീലിമയെ ഒന്ന് തൊടാൻ കഴിഞ്ഞാലോ? അനിർവചനീയമായ പരമാനന്ദം. ആ ആനന്ദമൂർച്ചയിൽ എല്ലാം മലിഞ്ഞില്ലാതാകുന്നു. ചിതലുവീണ പുരത്തറകൾ, കർമ്മബന്ധങ്ങളുടെ താമര നൂലുകൾ, ഈറക്കുഴലുകൾ, ക്ലാവ് പിടിച്ച സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ലയിച്ചു ചേരുന്നു. ഒന്നു മാത്രം കാതിൽ മുഴങ്ങുന്നു, സ്പർശിക്കുന്നു. സംഗീതമയമായ അഗ്നിഭാവമായ ബ്രഹ്മം, പ്രണവാകാരം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു. വീണ്ടും സന്ധ്യകൾ തൊഴുതു.

ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ ആരോ പാടും. ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ ചൊരിയുമളവിലിളമിഴികൾ.